0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. പക്വത എന്ന് നാം വിശേഷിപ്പിക്കുന്നത് ചിലപ്പോഴൊക്കെ നിസ്സഹായതയാണ്. കാരണം ചില കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്തതിൻ്റെ നിസ്സഹായത, ചില കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന തിരിച്ചറിവിൻ്റെ നിസ്സഹായത, ഇതിനൊക്കെയാണ് നാം പക്വത എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ പക്വതയാർജിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ചിലർക്ക് വായനയാണെങ്കിൽ, ചിലർക്ക് തിരിച്ചറിവാണെങ്കിൽ, ചിലർക്ക് പ്രായവും വയസ്സും കാലവുമൊക്കെയാണ്. ഇങ്ങനെ നാം പക്വതയുള്ളവരാകുമ്പോൾ നാം പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ചില പ്രവൃത്തികളെ ഓർത്ത് ചിലപ്പോഴൊക്കെ ജാളിത തോന്നാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ തർക്കിച്ചും വായിച്ചും ജയിക്കുന്നതിനേക്കാൾ നിശബ്ദതയാണ് നല്ലതെന്ന് നമ്മളോട് പറയുന്നത് പക്വതയാണ്. ചിലരൊക്കെ ചില വേദികളിൽ, ചില സന്ദർഭങ്ങളിൽ, ചില കുടുംബ ചർച്ചകളിൽ വല്ലാതെ വാദിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ, ഇതിപ്പോൾ സംസാരിക്കേണ്ടതായിരുന്നില്ല, ഇങ്ങനെ ആയിരുന്നില്ല ഇത് പറയേണ്ടിയിരുന്നത്, നിശബ്ദതയായിരുന്നു ഇവിടെ നല്ലത്, മൗനമായിരുന്നു നമുക്ക് നല്ലത്. ഇതൊക്കെ പക്വതയുടെ ലക്ഷണങ്ങളാണ്. ഒരു കാലത്ത് നാം തിരിച്ചറിയാതെ പോയതും ഇതേ പക്വത തന്നെയാണ്. ഇന്ന് പലരും ശബ്ദമുണ്ടാക്കുന്നത് പോലെ, വാദിച്ച് ജയിക്കാൻ ശ്രമിക്കുന്നത് പോലെ, എൻ്റെ പാർട്ടിയാണ്, എൻ്റെ ജാതിയാണ്, എൻ്റെ ചിന്തയാണ്, എൻ്റെ കുടുംബമാണ്, എൻ്റെ സൗന്ദര്യമാണ് എന്നൊക്കെ പറയുന്ന, നാം വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈ വാദപ്രതിവാദങ്ങളൊക്കെ. ആ വാദങ്ങൾ വല്ലാതെ വ്യാഖ്യാനിച്ച് തളരുന്നതിനേക്കാൾ നല്ലത് മൗനമായിരുന്നു എന്ന് ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പക്വതയുടെ ലക്ഷണമാണ്. അത്തരം പക്വതയും ചിലപ്പോഴൊക്കെ നമുക്ക് ജീവിതത്തിൽ ആവശ്യമാണ്. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം ഇന്ന് തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത്. കീമോതെറാപ്പിക്ക് പകരം അർബുദരോഗ ചികിത്സയ്ക്ക് പുതിയ മരുന്ന് വികസിപ്പിച്ചതായി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം. ഓണക്കാലത്ത് തിരക്ക് പരിഗണിച്ച് KSRTC വിപുലമായ യാത്രാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് വൈകിട്ട് വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ചുവപ്പ് ജാഗ്രത. നെതർലാൻഡ്സിൽ FIH ഹോക്കി ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ഉജ്ജ്വല വിജയം. വാർത്തകൾ വിശദമായി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് ചേരും. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളും പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് സതേൺ സോണൽ കൌൺസിൽ. ഈ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും അഡ്മിനിസ്ട്രേറ്റർമാരും യോഗത്തിൽ പങ്കെടുക്കും. കാവേരി ഉൾപ്പെടെ അന്തർ സംസ്ഥാന നദീജല തർക്കങ്ങൾ, ലോക്സഭാ മണ്ഡല പുനർനിർണയവും ദക്ഷിണേന്ത്യയുടെ രാഷ്ട്രീയ പ്രാതിനിധ്യവും സംസ്ഥാന അതിർത്തികളിലെ ക്രമസമാധാനം, ലഹരി മാഫിയക്കെതിരായ സംയുക്ത നീക്കങ്ങളും സുരക്ഷാ സഹകരണവും അടിസ്ഥാന സൌകര്യ വികസനം, സാമ്പത്തിക സഹകരണം തുടങ്ങിയവ സോണൽ കൌൺസിൽ യോഗത്തിൽ ചർച്ചയാകും. നാലാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനത്തിന് ഇന്ന് സിംഗപ്പൂരിൽ തുടക്കമാകും. ഇരു രാജ്യങ്ങളും തമ്മിലെ സാമ്പത്തിക തന്ത്രപര സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, ഡോക്ടർ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, ജിതിൻ പ്രസാദ എന്നിവരടങ്ങുന്ന ഉന്നതതല സംഘമാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: ഡിജിറ്റലൈസേഷൻ, അത്യാധുനിക നിർമ്മാണം, കണക്ടിവിറ്റി, ആരോഗ്യം, നൈപുണ്യ വികസനം, സുസ്ഥിരത എന്നിവ കേന്ദ്രീകരിച്ചാണ് വട്ടമേശ സമ്മേളനത്തിന്റെ ചർച്ചകൾ. കഴിഞ്ഞ സെപ്റ്റംബറിൽ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തത്തെക്കുറിച്ച് നടത്തിയ ചർച്ചയുടെ ഭാഗമായ തീരുമാനങ്ങൾ സമ്മേളനത്തിലുണ്ടാകും. നിലവിലെ സംരംഭങ്ങളുടെ പുരോഗതി ഇരുപക്ഷത്തെയും നേതാക്കൾ അവലോകനം ചെയ്യും. ഇന്നലെ സിംഗപ്പൂരിലെത്തിയ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സിംഗപ്പൂർ വിദേശകാര്യമന്ത്രി വിവിയൻ ബാലകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലെ സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തം എങ്ങനെ കൂടുതൽ ആഴത്തിലാക്കാം എന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും വിശദമായ ചർച്ചകൾ നടത്തി.
0: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ജപ്പാൻ പ്രതിരോധമന്ത്രി ഷിൻജിറോ കൊയ്സൂമിയും ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലെ തന്ത്രപര വിശ്വാസവും സഹകരണവും വർദ്ധിപ്പിക്കുക, ഇന്തോ പസഫിക് മേഖലയിൽ സ്ഥിരതയും സുരക്ഷയും ഉറപ്പുവരുത്തുക എന്നിവയാണ് കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. ശരീരകോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്താതെ അർബുദരോഗ ചികിത്സയ്ക്ക് പുതിയ മരുന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം വികസിപ്പിച്ചു. RK251 എന്ന് നാമകരണം ചെയ്ത മരുന്ന് കീമോതെറാപ്പിക്ക് പകരമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി ഇൻ സയൻസ് ആൻഡ് ടെക്നോളജിയിലെയും ഗുവാഹത്തി IIT വിദഗ്ധരുടെ സഹായത്തോടെയാണ് മന്ത്രാലയം മരുന്ന് വികസിപ്പിച്ചെടുത്തത്. ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ച് KSRTC വിപുലമായ യാത്രാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് ദീർഘദൂര ബസ്സുകളും മറ്റ് അധിക സർവീസുകളും പ്രത്യേകമായി ഉണ്ടാകും. നാളെ മുതൽ ഈ മാസം 25 വരെയും ആഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 3 വരെയും പ്രതീക്ഷിക്കുന്ന തിരക്ക് കണക്കിലെടുത്താണ് കൂടുതൽ ബസ്സുകളുടെ സർവീസ്. യാത്രക്കാർക്ക് മുൻകൂട്ടി സീറ്റ് ബുക്ക് ചെയ്യുന്ന സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ 2 വരെ ബംഗളൂരു, ചെന്നൈ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കും തിരിച്ചും പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകൾ ഉണ്ടാകുമെന്ന് KSRTC അറിയിച്ചു. തിരുവനന്തപുരത്തു നിന്ന് എറണാകുളത്തേക്കും തിരിച്ചും എക്സിക്യൂട്ടീവ് ക്ലാസ് സർവീസ് ഇന്ന് ആരംഭിക്കും. സുഗമവും സുരക്ഷിതവുമായ യാത്ര ഉറപ്പാക്കാൻ എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയതായി KSRTC വ്യക്തമാക്കി. ഓണാഘോഷത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശുഭയാത്ര സുരക്ഷിതയാത്ര എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കി. ഇതിന്റെ ഭാഗമായി ഈ മാസം 30 വരെ RPFമായി ചേർന്ന് പോലീസ് സംയുക്ത പരിശോധനകൾ നടത്തും. സംസ്ഥാനത്തെ പൊതുമേഖലാ സഹകരണ ടെക്സ്റ്റൈൽ സ്പിന്നിംഗ് മില്ലുകളിലെ തൊഴിലാളികൾക്ക് ഈ വർഷത്തെ അറ്റൻഡൻസ് ഇൻസെന്റീവ് ഇരട്ടിയായി നൽകാൻ ധാരണയായി. മന്ത്രി ബിന്ദുകൃഷ്ണയുടെ നിർദ്ദേശത്തെ തുടർന്ന് ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. തൊഴിലാളികൾക്ക് നിയമാനുസൃത നിരക്കിൽ ബോണസ് ഈ വർഷവും നൽകും. ബോണസിനും ഫെസ്റ്റിവൽ അലവൻസിനും അർഹത നേടിയ എല്ലാ തൊഴിലാളികൾക്കും അറ്റൻഡൻസ് ഇൻസെന്റീവിന് അർഹതയുണ്ടാകും. ഈ മാസം 24 മുതൽ 29 വരെ ഇവ വിതരണം ചെയ്യും. നല്ല തിയേറ്ററുകൾ ഉൾപ്പെടെ നാടകത്തിന് കൂടുതൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഉണ്ടാകണമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. ഒ മാധവൻ ഫൌണ്ടേഷൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്ന ചടങ്ങ് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചലച്ചിത്ര താരം ഇന്ദ്രൻസ്, നാടകപ്രവർത്തകരായ ശൈലജ, കണ്ണൂർ വാസുട്ടി എന്നിവർക്ക് ചലച്ചിത്ര സംവിധായകൻ കമൽ ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. വിഴിഞ്ഞം പദ്ധതിയുടെ റോഡ് കണക്ടിവിറ്റി LDF വൈകിപ്പിച്ചെന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പ്രസ്താവന വസ്തുതാവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ആരംഭിച്ച വിഴിഞ്ഞം തുറമുഖത്തിന്റെ 100% പ്രവൃത്തിയും നടന്നത് LDF ഗവൺമെന്റിന്റെ കാലത്താണെന്ന് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് അറിയിച്ചു. CMR ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ED ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെ 9 സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയ്ക്കിടെ നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തതായും നിർണായക വിവരങ്ങൾ ലഭിച്ചതായും ED വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വീണ വിജയൻ വരുമാന സ്രോതസ്സുകൾക്ക് അതീതമായ തുകകൾ കൈകാര്യം ചെയ്തെന്ന് പിടിച്ചെടുത്ത രേഖകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് ED വ്യക്തമാക്കി. SFIO 2025 April 3 ഫയൽ ചെയ്ത കേസിലാണ് ED അന്വേഷണം തുടങ്ങിയത്. വീണയുടെ കമ്പനിയായ എക്സാലോജി കൺസൾട്ടൻസി സേവനം എന്ന പേരിൽ CMRൽ നിന്ന് 2,78,00,000 രൂപ വാങ്ങിയെന്നാണ് കേസ്. ബംഗ്ലാദേശിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന് നടത്തും. ഭരണകക്ഷിയായ BNP മുതിർന്ന നേതാവ് മിർസ ഫക്രുൽ ഇസ്ലാം ആലംഗീറും 11 കക്ഷികൾ ഉൾപ്പെട്ട പ്രതിപക്ഷ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായ കേണൽ ഒലി അഹമ്മദും തമ്മിലാണ് പ്രധാന പോരാട്ടം. 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബംഗ്ലാദേശിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടത്തുന്നത്. പുതിയ പ്രസിഡന്റ് നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് വൈകിട്ട് വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതിയം പള്ളുരുത്തി.
2: തീരദേശ മേഖലകളിൽ വെള്ളം കയറാനും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് വൈകിട്ട് 5:30 വരെ 1.8 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട്. ബീച്ചുകളിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ചോമ്പാല, രാമനാട്ടുകര, വളപട്ടണം, ന്യൂമാഹി, കുഞ്ചത്തൂർ, കോട്ടക്കുന്ന്, കാപ്പിൽ, പൊഴിയൂർ, ചെല്ലാനം, അഴീക്കൽ ജെട്ടി, മുനമ്പം, മറുവക്കാട്, ആറ്റുപുറം, കൊടുങ്ങല്ലൂർ എന്നീ മേഖലകളിൽ പ്രത്യേക ജാഗ്രത വേണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്.
0: നെതർലാൻഡ്സിൽ FIH ഹോക്കി ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ഉജ്ജ്വല വിജയം. 3-5 ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചത്. ഇന്ത്യക്ക് വേണ്ടി ഹർമൻപ്രീത് സിംഗും ഹാർദിക് സിംഗും 2 ഗോളുകൾ നേടിയപ്പോൾ അഭിഷേക് 1 ഗോളും നേടി. വനിതകളുടെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വാഗ്നർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6:30 മത്സരം. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ തുടക്കമാകും. വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു ചൈനയുടെ വാങ്ഷിയെയും പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം ആയുഷ് ഷെട്ടി ഇന്തോനേഷ്യയുടെ അൽവി ഫർഹാനെയും നേരിടും. അർജുന അവാർഡ് ജേതാക്കളായ അത്ലറ്റ് മുഹമ്മദ് അജ്മൽ, ബാഡ്മിന്റൺ താരം ട്രീസ ജോളി എന്നിവരെ മന്ത്രി OJ ജനീഷ് അഭിനന്ദിച്ചു. മുഹമ്മദ് അജ്മലിനെ തിരുവനന്തപുരം കാര്യവട്ടത്തെത്തിയാണ് മന്ത്രി അനുമോദിച്ചത്. ഡൽഹിയിൽ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ട്രീസ ജോളിയെ വീഡിയോ കോളിൽ വിളിച്ചാണ് മന്ത്രി അനുമോദനം അറിയിച്ചത്. 2 ദിവസത്തെ അർമേനിയൻ സന്ദർശനം പൂർത്തിയാക്കി രാജ്യരക്ഷാ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. ഇന്ത്യ അർമേനിയ പ്രതിരോധ സൈനിക സാങ്കേതിക സഹകരണം കൂടുതൽ ശക്തമാക്കുക ലക്ഷ്യമിട്ടായിരുന്നു സന്ദർശനം. ലക്നോവിൽ വന്യജീവി കള്ളക്കടത്ത് സംഘത്തെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പിടികൂടി. അനധികൃത ആനക്കൊമ്പ് കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന സംഘമാണ് പിടിയിലായത്. രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും വലിയ ആദരവും അംഗീകാരവും നൽകിയ പ്രസ്ഥാനം BJP മുൻ ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. പുതിയ ദേശീയ ഭാരവാഹി പട്ടിക വന്നപ്പോൾ മാധ്യമങ്ങൾ തന്നെ ഒഴിവാക്കിയെന്ന തരത്തിൽ ചർച്ചകൾ സംഘടിപ്പിച്ചത് വേദനാജനകമാണെന്ന് അദ്ദേഹം അറിയിച്ചു. കോഴിക്കോട്ടെ വിവിധ പത്രങ്ങളിലെ ഫോട്ടോ ജേർണലിസ്റ്റുകളുടെ കൂട്ടായ്മയായ കാലിക്കറ്റ് ഫോട്ടോ ജേർണലിസ്റ്റ് ഫോറം സംഘടിപ്പിച്ച ബിയോണ്ട് വേർഡ്സ് വാർത്താചിത്ര പ്രദർശനം ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. ലോക ഫോട്ടോഗ്രാഫി ദിനമായ ഇന്നലെ ഗ്രേറ്റ് ബോംബെ സർക്കസിലെ കലാകാരന്മാരായ തുളസീദാസ് ചൌധരി, പപ്പു താക്കൂർ, അജയ് നായിക് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. 5 ദിവസത്തെ പ്രദർശനം ഞായറാഴ്ച സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം ഇന്ന് തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത്. കീമോതെറാപ്പിക്ക് പകരം അർബുദരോഗ ചികിത്സയ്ക്ക് പുതിയ മരുന്ന് വികസിപ്പിച്ചതായി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം. ഓണക്കാലത്ത് തിരക്ക് പരിഗണിച്ച് KSRTC വിപുലമായ യാത്രാക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് വൈകിട്ട് വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ചുവപ്പ് ജാഗ്രത. നെതർലാൻഡ്സിൽ FIH ഹോക്കി ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ഉജ്ജ്വല വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ചേട്ടാ, സുദേവനും ഭാര്യയും തമ്മിൽ ഉടക്കുണ്ടാകാനുള്ള കാര്യം എന്താണെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു.
1: എപ്പോ എവിടെ പോയ ന്യൂസ് പിടിച്ചെടുത്ത്?
0: അങ്ങനൊന്നും ന്യൂസ് പോയി മാന്തി എടുക്കാൻ ഞാൻ പോകത്തില്ല. ദൈവമായിട്ട് ന്യൂസ് എന്റെ ചെവി കൊണ്ടുവന്ന് തരും.
1: പിന്നെ ദൈവത്തിന് ന്യൂസ് കൊണ്ട് തീർക്കുമല്ലോ ജോലി.
0: നമ്മളെ സരോജാക്ഷി റേഷൻ കടയിൽ പോയച്ച് ഇത് വഴി വന്നായിരുന്നു. വെറുതെ ഞാനൊന്ന് ചോദിച്ച് സുദേവന്റെ തള്ളയൊക്കെ സുഖമായിരിക്കുന്നോന്ന്.
1: അത്രയും ചോദിച്ചാ മതിയല്ലോ, ബാക്കി കാര്യങ്ങളൊക്കെ കിളി പറയുന്നത് പോലെ സരോജാക്ഷി പറഞ്ഞാണ്.
0: ചേട്ടാ, പിത്തളത്തറയിലെ മനോഹരന്റെ മോടെ കല്യാണവുമായി ബന്ധപ്പെട്ട സുദേവനും ഭാര്യയും തമ്മിൽ മുടക്കിയത്.
1: ആ കല്യാണവും സുദേവന്റെ മുടക്കും തമ്മിൽ എന്തുവാടി ബന്ധം?
0: ആ കല്യാണത്തിന് പോകാൻ സുദേവന്റെ ഭാര്യയ്ക്ക് പട്ടുസാരി വേണോന്ന് പറഞ്ഞു.
1: ഒരെണ്ണം അങ്ങ് വാങ്ങിച്ചു കൊടുക്കണം.
0: പറയട്ടെ ഏട്ടാ, കഴിഞ്ഞ മാസം കിഴക്കേ കടലെ ചന്ദ്രൻ സാറിന്റെ മോന്റെ കല്യാണത്തിന് പോകാൻ സുദേവൻ ഒരു പട്ടുസാരി വാങ്ങി കൊടുത്തായിരുന്നു.
1: അത് ശരി, ഓരോ കല്യാണവും നാട്ടിൽ നടക്കുമ്പോൾ അവക്ക് പട്ടുസാരി വേണോ?
0: ആ കല്യാണത്തിന് രണ്ടു മാസം മുമ്പ് വിളക്കിന്റെ അടുത്ത വീടിന്റെ പാല് കാച്ചിനും ഒരെണ്ണം വാങ്ങിക്കൊടുത്തു.
1: അല്ലെ, ഇപ്പൊ എന്തതിന്റെ അസുഖാ? സുദേവന് സർക്കാർ ഉദ്യോഗം വല്ലതും ഉണ്ടോ? സ്വന്തം വീട്ടിലെ വരുമാനത്തെ കുറിച്ച് ഭാര്യയ്ക്ക് ഒരു ബോധം വേണ്ടായോ?
0: ഏതായാലും ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടായി. അവളെ അവളെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു.
1: അപ്പൊ അവളിപ്പോ സ്വന്തം വീട്ടിലാണോ?
0: പിറ്റേ ദിവസം വൈകിട്ട് അവളെ അച്ഛൻ അവളെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടു.
1: ആ ഒന്നുകൂടിയാ വേലി കെട്ടു വരെ. ഇവിടെ പോകാനിറങ്ങി സാജി.
2: പടിഞ്ഞാറേ മുക്കി വരെ ഒന്ന് പോണം അമ്മാവ, സൈക്കിളിന് ഇത്തിരി പണിയുണ്ട്. എപ്പോഴാ പോകാരുന്ന്? വഴി വെച്ച് ഒരു നല്ല കോള് കിട്ടി.
0: 10 paisa പോക്കറ്റിൽ വീഴുന്ന കോളാണോടാ?
2: ആ പിന്നെന്താ, നമ്മുടെ കച്ചിത്തറയിലെ വേലായിരം ചേട്ടനെ വഴിക്ക് വെച്ച് കണ്ട്.
0: കഞ്ഞിക്കാരിയും ആയിരിക്കും പറഞ്ഞത്.
2: കഞ്ഞിക്കാരും പുള്ളിക്കാരും സദ്യ നടത്തേനെ അന്ന് വൈകിട്ട് തന്നെ പറഞ്ഞായിരുന്നു.
1: ഈ നാട് മുഴുവൻ നടന്ന് ചോദിച്ചു, കഞ്ഞി എങ്ങനുണ്ടായിരുന്നു, കറി എങ്ങനുണ്ടായിരുന്നു. പലരും ഇപ്പൊ വേലാജിനെ കാണുമ്പോ ഒഴിഞ്ഞു നടക്കുക.
2: പക്ഷെ ഇനി വേലാജൻ ചേട്ടന്റെ കഞ്ഞിക്കാരി ആരോടും പറയത്തില്ല.
0: അയ്യോ, അതെന്താ?
2: ഇന്നലെ എങ്ങാണ്ട് നമ്മുടെ വേലാജൻ ചേട്ടൻ നമ്മുടെ രാമേശ്വര സാറിന്റെ വീട്ടിൽ ചെന്നായിരുന്നു.
1: കഞ്ഞി മഹാത്മ്യം പറയാനായിരിക്കും.
2: അതെ, പക്ഷെ പറയാൻ തുടങ്ങിയപ്പോ തന്നെ രാമേശ്വര സാറ് പറഞ്ഞ് ഏറ്റവും മോശം കഞ്ഞി സദ്യ ആയിരുന്നെന്നും ഇത്രയും നാൾ പലരും നടത്തിയ സദ്യയുടെ 7 ഇലത്ത് വന്നില്ലെന്നും കറികളൊക്കെ മോശമാണെന്നും പറഞ്ഞു കളഞ്ഞു.
1: രാമേശ്വര സാർ അങ്ങനെ പറയുന്ന ആളല്ലല്ലോ.
2: അതെ, പക്ഷേ ഒരു സംഭവം ഉണ്ടായി. ബുധനാഴ്ച രാമകൃഷ്ണ സാറിന്റെ ഭാര്യയും മരുമോളും കൂടെ എങ്ങാണ്ട് പോകാനിറങ്ങിയപ്പോഴേ വഴിക്ക് വെച്ച് വേലായുധൻ ചേട്ടനെ കണ്ട്.
0: കഞ്ഞിചരിത്രം വളമ്പാൻ തുടങ്ങി കാണും.
2: അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? കടല വാങ്ങാൻ പോയ കാര്യവും പച്ചക്കറി കടയില് അയാളുമായിട്ട് വഴക്കിട്ട കാര്യവും എല്ലാം അങ്ങ് വിസ്തരിച്ച് യാത്ര പോകാൻ ഇറങ്ങിയവർക്കേ വണ്ടി കിട്ടിയില്ല.
1: ഈ വേലായുധന് വട്ടുണ്ടോ?
2: ഭാര്യയ്ക്കും മരുമക്കും വണ്ടി കിട്ടാതെ പോയ ദേഷ്യം തീർക്കാനായിട്ടാ രാമകൃഷ്ണ സാർ അങ്ങനെ അങ്ങ് പറഞ്ഞത്.
1: അല്ല, നീ ഇതെങ്ങനെ അറിഞ്ഞു?
2: രാമകൃഷ്ണ സാർ എന്നോട് പറഞ്ഞു. അതല്ല രസം, രാമകൃഷ്ണ സാർ സദ്യയെ കുറിച്ച് മോശം പറഞ്ഞ കാര്യം ഈ വേലായുധം ചേട്ടൻ തന്നെ പലരോടും പറഞ്ഞങ്ങ് തുടങ്ങി.
0: ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കഞ്ഞി സദ്യ നടത്തി. കഞ്ഞി കുടിച്ചത് കഷ്ടിച്ച് 100 പേര് കാണും. വേലായുധൻ 10,000 പേരോടെ നടന്നങ്ങ് പറയുകയും ചെയ്തു.
1: ഇതൊരുമാതിരി അല്പത്തരമൊന്നല്ല, എന്തോ പറയാന്. ഏതേലും ഒരു കലാപരിപാടി സ്റ്റേജ് അവതരിപ്പിച്ച ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം ചോദിക്കും, അത് ന്യായമായ കാര്യം. അതുപോലെയാണ് കഞ്ഞി സദ്യ നടത്തിയിട്ട് ഓരോ ആൾക്കാരെ കാണുമ്പോ കിടന്ന് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കുന്നേ.
2: അഭിപ്രായം ചോദിക്കുന്ന അല്ലല്ലോ അമ്മാവ, പുള്ളിക്കാരൻ തന്നെ അങ്ങ് പൊക്കി പൊക്കി പറയൂല്ലയോ.
1: സ്വല്പം കാശൊക്കെ ആയി കഴിഞ്ഞപ്പോ വേലാദിന്റെ സ്റ്റൈലൊക്കെ അങ്ങ് മാറി. ആ കാശ് വണ്ണന്റെ പൊങ്ങല്ല ഈ നടന്ന് ചോദിക്കുന്നത്, ഒരു തരം അല്പത്തരം.
0: അതെ, പുളിപ്പില്ലാ വർഗങ്ങൾ മിണ്ടിത്തുടങ്ങുമ്പോൾ കർണങ്ങൾ പെട്ടെന്ന് അടയ്ക്കുവാനാകണം.

ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചറിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ, ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെയാണ് അയ്യോ ഞാൻ വണ്ടിയുടെ ചാവി എടുത്തിട്ടുള്ളത് കേട്ടോ. സാധാരണ വണ്ടിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് യാത്രക്കാരാണ് ഓടി ഓടി ഓടി ഓടി പോകുന്നത്, പക്ഷേ ഡ്രൈവർ ഓടി നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ സഞ്ചരിക്കാം. ഓണത്തിൻ്റെ ഒരു ഓട്ടപ്പാച്ചിലാണ് നമ്മൾ, അല്ലേ? എത്ര എന്താ കാണം വിറ്റും ഓണം ഉണ്ണണം എന്നൊക്കെയാണ് പറയുന്നത്. എന്താണെന്ന് പറഞ്ഞാലും എത്രയൊക്കെ ഓണത്തിൻ്റെ രൂപം മാറിയെന്ന് പറഞ്ഞാലും ഓണം എത്തുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ മലയാളികൾക്ക് എന്തോ മനസ്സിലൊരു വല്ലാത്തൊരു അനുഭൂതിയാണ്, സന്തോഷമാണ്. എപ്പോഴും ഓണം കണക്ട് ചെയ്ത് നിൽക്കുന്നത് ഓർമ്മകളിലൂടെ തന്നെയാണ്. അതുകൊണ്ടാണ് എപ്പോഴും ആളുകൾ പറയുന്നത് പണ്ടത്തെ ഓണം ആണോ നല്ലത്, പണ്ട് ഈ ഓണം അടിപൊളിയാണെങ്കിൽ അവർ പറയും പണ്ടത്തെ ഓണം ആയിരുന്നു നല്ലതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒക്കെ ഓർമ്മകൾ ഒരുപാട് പ്രിയപ്പെട്ടവർ ഒക്കെ നമ്മുടെ കൂട്ടുകുടുംബങ്ങളുടെയൊക്കെ കഥ പറയാനായിട്ട് ഓണത്തിനുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് മുൻപുള്ള കുറച്ച് രസകരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഞാൻ മനസ്സിൽ പെട്ടെന്ന് ഓർത്തവും പറയണേ. അമ്മമാർക്കുള്ള ഏറ്റവും അമ്മമാരും വീട്ടിലുള്ള അപ്പൂമാരും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്കങ്ങ് വൃത്തിയാക്കലോട് വൃത്തിയാക്കല, പോച്ചയൊക്കെ ഉണ്ടല്ലോ പറിച്ചെടുത്ത് ദൂരം എടുത്ത് കണ്ടത്തിലെടുത്ത് കളയണം. പിന്നെ പരിസരം വൃത്തിയാക്കല്, പിന്നെ എന്താ പറയുക കുപ്പി കഴുകല, അടുക്കളയിലെ പാത്രം മുഴുവൻ കഴുകി കഴുകി കഴുകി കഴുകി വെള്ളി പോലെ വെട്ടി തിളങ്ങുന്നൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവയ്ക്കും. മരുന്ന് കുപ്പി വരെ കഴുകി വെക്കുന്ന ടീംസ് ഉണ്ട്. പിന്നെ ജനലൊക്കെ കഴുകി കഴുകി കഴുകി തുടച്ച് തുടച്ച് തുടച്ച് വൃത്തിയാക്കി തിരുവോണം എത്തുമ്പോഴത്തേന് നടു ഒടിയുന്നത് പോലെ പണിയെടുക്കുന്ന അമ്മമാർ ഇന്നും നമ്മുടെ നാട്ടിൻ പുറത്ത് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ളവരുണ്ട് അവിടെ, ഉണ്ട്. ഓണം എത്തുമ്പം പണ്ട് മുതലേ മാവേലി വണങ്ങി പോവോ, അല്ലെങ്കിൽ ഉച്ചയൊക്കെ ആ കഴിക്കുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേന് ഇവർ പറയുവേ വന്ന് കാണുമല്ലേ നമ്മുടെ വീട്ടിലൊക്കെ വന്ന് കാണേ. ഇങ്ങനെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇപ്പോഴും അടുത്തടുത്ത തലമുറകളും ഏറ്റു നോക്കാറുണ്ട്. ചില വീട്ടിലൊക്കെ അത് കണ്ട് വളർന്ന കുട്ടികളും ഒക്കെ വൃത്തിയാക്കണം. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ നഗരങ്ങളിലൊന്നുമല്ല നാട്ടിൻ പുറത്തൊക്കെ വൃത്തിയാക്കൽ പരിപാടി ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. പോച്ച പറിക്കൽ, പാത്രം കഴുകൽ, കുപ്പി കഴുകൽ, വീട് കഴുകൽ, ജനൽ ഇളക്കിക്കഴുകൽ, കതക് ഇളക്കിക്കഴുകൽ എന്ന് വേണ്ട കുറേ കാര്യങ്ങൾ. എന്തുകൊണ്ടോ മലയാളികൾക്ക് ഓണം ഒരു വൃത്തികട കൂടി, കുറച്ചുകൂടി ഒന്ന് വീടും പരിസരമൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്നൊരു ചിന്ത കൂടിയുള്ളൊരു സമയം തന്നെയാണ് ഈ ഒരു ഓണക്കാലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഓണത്തെ ഇപ്പം ശരത്ത് പറഞ്ഞു സ്വതി ഓണത്തെ പറ്റിയിട്ട് ഇപ്പോഴേ സംസാരിച്ചു തുടങ്ങരുത്, ഇനിയും കുറച്ച് ദിവസങ്ങളിലൂടെ ഉണ്ടല്ലോ, നമുക്ക് പതിയെ അതിനെപ്പറ്റി പറയാം. പക്ഷേ ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു കാര്യം നമുക്ക് പറയാം. നമ്മുടെ ഒരുപാട് ഗെയിംസ് കളികളും തിരുവാതിരകളിയാണെങ്കിലും ഗെയിമുകളും ഒക്കെ ഉള്ളൊരു സമയം തന്നെയാണ് ഓണക്കാലം എന്ന് പറയുന്നത്. അതിൽ പങ്കാളിത്തം, അത് ഏറ്റവും നന്നായിട്ട് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഭവമാണ് നാട്ടിൻ പുറത്തെ അല്ലെങ്കിൽ ക്ലബ്ബുകൾ. പണ്ടൊക്കെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, ഓരോ പേരൊന്നും പറയത്തില്ല, ഭവന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നയിക്കുന്ന ഓണപ്പരിപാടി, നറുക്കെടുപ്പ്, ഇതൊക്കെ പറഞ്ഞ കുറേ പ്രോഗ്രാമുകൾ നാട്ടിൻ പുറത്ത്. എനിക്ക് തോന്നുന്നു ക്ലബ്ബുകളൊക്കെ ഒരു കാലത്തും വല്ലാതെ അന്യമായി പോയിട്ടുണ്ടായിരുന്നു, വീണ്ടും പല രൂപത്തിൽ പല ഭാവത്തിൽ അത് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്തെ ക്ലബ്ബുകളും ഓണപ്പരിപാടികളും നമുക്ക് ജസ്റ്റ് ഒന്ന് സംസാരിച്ചാലോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങൾ ക്ലബ്ബിലൊക്കെ അംഗമായിട്ടുള്ള ആളുകൾ കാണും. ഈ ക്ലബിൻ്റെയൊക്കെ ഓഫീസ് ഒരു ചിലപ്പോഴൊക്കെ ഓലപ്പുരയായിരിക്കും, ചിലപ്പോൾ ആ ഒരു വൈകുന്നേരങ്ങളിൽ അവരൊക്കെ അവിടെ കൂട്ടായ്മയായിട്ട് ഇരുന്നിട്ട് ക്യാരംസ് കളി, ചെസ്സ്, അത് ഇത് അങ്ങനെ തുടങ്ങുന്നൊരു ഗ്രൂപ്പിൽ നിന്ന് ഓണപ്പരിപാടി എത്തുമ്പോൾ നാട് മുഴുവൻ നടന്ന് പിരിച്ചു കിട്ടുന്ന തുക ചിലപ്പം സക്സസ് ആവും, ചിലപ്പോൾ സക്സസ് ആവില്ല. പിന്നെ സമ്മാനം കൊടുക്കണം. അതിനകത്ത് ഏറ്റവും നന്നായിട്ട് ആങ്കർ ചെയ്യുന്ന ഒരാൾ എല്ലാ ക്ലബിലും മൈക്ക് കണ്ടാൽ പേടിയില്ലാത്ത ഒരാൾ കാണും. നന്നായിട്ട് സംഘാടന പരിപാടികളെല്ലാം ചെയ്യുകയും എന്നാൽ മൈക്കിൻ്റെ മുന്നിൽ ഒരേ ചെയ്യില്ല, മൈക്ക് കണ്ട അലർജിയാണ്, അങ്ങനെയുള്ള ടീംസ് ഉണ്ട്. പിന്നെ വെക്കേഷൻ വന്നിട്ട് മത്സരിച്ചിട്ട് സമ്മാനം മുഴുവൻ ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്ന ഒരു പറ്റം ആളുകളുണ്ടാവും. പിന്നെ എന്താ പറയുക, എത്രത്തോളം ആഘോഷങ്ങൾ ക്ലബ്ബുകൾ സംഘടിപ്പിച്ചിരുന്നു. ഓട്ടമത്സരം രാവിലെ ഓണത്തിൻ്റെ തിരുവോണത്തിൻ്റെ പ്രോഗ്രാം വെക്കുന്നവരുണ്ട്, ഉണ്ടതിന് ശേഷം പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നവരുണ്ട്, പിന്നീട് ഒരാഴ്ചക്കാലം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ജോലി സംബന്ധമായിട്ടൊക്കെ ഓരോ മേഖലകളിൽ നിൽക്കുന്ന ആളുകൾ ഓണം കഴിഞ്ഞിട്ട് അടുത്ത മാസത്തേക്കൊക്കെ ഓണം സെറ്റ് ചെയ്ത് ആഘോഷിക്കുന്ന ആളുകളുണ്ട്. എന്താണെന്ന് പറഞ്ഞാലും നമ്മളിപ്പോൾ സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിൻ പുറത്തെ ക്ലബ്ബുകളെ പറ്റിയിട്ടാണ്. നാട്ടിൻ പുറമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നില്ല, എല്ലായിടത്തും നിങ്ങൾക്ക് ക്ലബ്ബുകളുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയകാല ഓർമ്മകളും ക്ലബ്ബ് രൂപപ്പെട്ടതും അതിൻ്റെ സംഘടനകളും ക്ലബ്ബുകൾ തമ്മിലുള്ള മത്സരം ആ ക്ലബിനേക്കാൾ പിന്നെ പേര് ചിലപ്പോൾ
ചില ക്ലബ്ബിലൊക്കെ എൻ്റെ അമ്മയുടെ വീടിൻ്റെ അടുത്തൊരു ക്ലബ്ബുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ രണ്ടായിട്ട് ചേരി തിരിഞ്ഞു, പിന്നെ ഈ രണ്ട് ക്ലബിനും രണ്ട് പേരിട്ടു, പിന്നെ ആ രണ്ട് ക്ലബ്ബും നിന്നുപോയി. ഇങ്ങനെയൊക്കെയുള്ള കഥകൾ ഒരുപാടുണ്ട് ക്ലബ്ബിൽ നിന്ന് കൊടുത്തിട്ടുള്ള. പിന്നെ അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് മാറിയിട്ടുള്ള സംഭവങ്ങളുണ്ട്. എന്താണെന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മയ്ക്ക് എന്നൊരു ഭംഗി തന്നെയാണ്, പ്രത്യേകിച്ച് ഓണക്കാലത്ത്. അപ്പോൾ പറയാം, വിളിക്കാം, നമ്പർ 954-7001 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇപ്പോൾ ക്ലബ്ബ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൂട്ടുകുടുംബത്തിൽ താമസിക്കുന്ന ആളുകൾ ഒരുപാട് ഓണപരിപാടികളും കാര്യങ്ങളൊക്കെ ആ തറവാട് മുറ്റങ്ങളിലൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് സംസാരിക്കാം. അപ്പോൾ എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഓടിയെത്താം. സ്റ്റേറ്റ് 91.2 എൻ്റെ റേഡിയോ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രോഡ്യൂ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാവരും കൂടി ഇങ്ങനെ ഓണത്തിന്റെ ഓട്ടപ്പാച്ചിലാണ്. ഓക്കെ, പക്ഷെ നമ്മളിന്ന് ക്ലബ്ബുകളെ പറ്റിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ലബ്ബുകൾ നടത്തിയിട്ടുണ്ടായിരുന്ന പരിപാടികൾ, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകളും കാര്യങ്ങളും ഒക്കെ സംസാരിക്കാം. നമുക്കൊരു പാസഞ്ചർ, ഫസ്റ്റ് പാസഞ്ചർ ആണ്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്. ദേ വന്നു ദാ പോയി. ഇപ്പൊ വിളിക്കുന്ന ആളുകൾ ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കുക, ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇടരുത്, റേഡിയോയുടെ അടുത്തു നിന്ന് സംസാരിക്കുക, റേഞ്ച് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കും. പിന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞ ശേഷം കുറച്ചൊരു ചെറിയൊരു ഗ്യാപ്പ് വരും, അതൊന്ന് ജസ്റ്റ് ഒന്ന്. ഓക്കെ, നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം.
1: നമസ്കാരം സ്വാതി.
0: നമസ്കാരം. വായോ
1: വായോ കേറാൻ പോവാ.
0: ഉറപ്പായിട്ടും
1: ആദ്യം കേറാൻ വന്ന ആള് വണ്ടി നിർത്തിയപ്പോഴത്തേക്ക്
0: ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു.
1: അതായത് ഈ ഓണാഘോഷ പരിപാടി എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ ഏതാണ്ടൊരു ജീവിതത്തില് നല്ലൊരു സന്തോഷം നൽകുന്ന ഒരു കുറച്ച് ദിനങ്ങളുടെ ഒരു വരവെന്നാണ് എന്റെ കാഴ്ചപ്പാട് ഞാൻ കാണുന്നത്. കാഴ്ചപ്പാടിലല്ല, ഒരു സന്തോഷകരമായി ആ ഇനി ഇത്ര ദിവസം കഴിയുമ്പോ ഓണം വരുള്ളൂ, ഇത്ര ദിവസം കഴിയുമ്പോ ഓണം വരുള്ളൂ. ഈ സ്വാതി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അടുത്തൊരു ക്ലബ് ഉണ്ടായിരുന്നു, അവരുടെ നേതൃത്വത്തിൽ നല്ല രൂപത്തിൽ ക്ലബ്ബ് ഈ പരിപാടി നടത്തുന്നത് മാത്രമല്ല അതിന്റെ പരിസരം മൊത്തം ചെത്തി വൃത്തിയാക്കി പിന്നെ നല്ല തോന്നലാക്കി അത് ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് കുറച്ച് പാവങ്ങൾക്ക് പിന്നെ ആദ്യത്തെ ദിവസം അന്നദാനം, പിന്നെ കുറച്ചാള് ഒരു നാലഞ്ചാളൊക്കെ വസ്ത്ര വിതരണം, മറ്റ് പരിപാടികളെല്ലാം, അതായത് നാനാജാതി മതസ്ഥ എന്ന് പറയാം അതിൽ ുള്ളൂ നമ്മുടെ ഈ ഭാഗത്തില്ലാത്ത ക്രിസ്ത്യൻസ് ഇല്ല, ബാക്കിയുള്ളവരെല്ലാരും ഉണ്ട്. അത് ആ ഒരു രീതി, പക്ഷെ അത് നടത്തിക്കൊണ്ടത് ക്ലബ്ബ് പൊളിഞ്ഞതും മറ്റേതും മറിച്ചതും ഒന്നും ഇല്ലാതെ ഇത് ചെയ്തോണ്ടിരുന്ന ആളുകളെ മൂന്നാലഞ്ചു പേര് ഗൾഫിൽ പോയി, ഒന്ന് രണ്ടു പേർക്ക് ഉദ്യോഗം കിട്ടി, ബാക്കിയുള്ളവരെല്ലാം തൊഴിൽ തേടിപ്പോയി. ഇന്ന് ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് ഇന്ന് അവിടെ കയറിയ ഭയങ്കരമായ കാട. ഈ ഉടേനും വന്ന് നോക്കുന്നില്ല, ഈ ക്ലബ്ബ് ഭാരവാഹികൾ ഉണ്ടായിരുന്നവരും കണ്ടില്ല, ഒന്നും കാണുന്നില്ല. ഇപ്പം ഈ പഴയ ഒരു പ്രതീതി ഇല്ല ആളുകൾക്ക്. പിന്നെ ഒരു വിശേഷ ദിവസം വരുന്നു എന്നുള്ള ഒരു കണക്കൂട്ടലല്ല, ഈ സാമൂഹ്യ സേവനവും മറ്റു കാര്യങ്ങളും അതുപോലുള്ളതൊന്നുമില്ല. ഇപ്പം കുറച്ച് മറ്റുള്ളവർ സന്തോഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ജീവിതത്തിന് നിത്യജീവിതത്തിന് വേണ്ടാത്ത ഭാഗങ്ങൾ ഉൾപ്പെടുത്താം എന്നുള്ള സന്തോഷത്തിൽ സന്തോഷിക്കുന്നു എന്നാണ് എന്റെ കാഴ്ചപ്പാട്. പിന്നെ എന്നാലും പഴയ ആ രീതി ആയിരുന്നു നല്ലതെന്നാണ് എന്റെ ഇപ്പോഴും ഉള്ള വിശ്വാസം.
0: തീർച്ചയായും
1: അങ്ങനെ ആവാൻ എല്ലാവരും ശ്രമിക്കട്ടെ എന്ന് ഒരു ശുഭദിനം ആശംസിക്കുന്നു.
0: ഓക്കെ, വണ്ടിയിൽ 9 മണി വരെ ഉണ്ടായിരിക്കണേ.
1: വണ്ടിയുടെ ഒരു മൂലയ്ക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ തീർന്നു കഴിഞ്ഞാലേ ഇറങ്ങത്തുള്ളൂ.
0: ഓക്കെ ഓക്കെ ഷാജിക്കോ, നല്ലൊരു ദിവസം ആയിരിക്കട്ടെ. നമ്മുടെ ഷാജിക്ക് പറഞ്ഞതുപോലെ പഴമേ എപ്പോഴും, ഞാൻ പറഞ്ഞില്ലേ മലയാളികൾക്ക് എപ്പോഴും പഴമകളോട് കണക്ട് ചെയ്ത് സംസാരിക്കും. ഇന്നലകൾ ആയിരുന്നു സൂപ്പർ അടിപൊളി എന്ന് പറയാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഈ നാട്ടിൻപുറത്തെ ക്ലബ്ബുകൾക്ക് വേണ്ടി ജീവിച്ച കുറെ ഒരുപറ്റം ചെറുപ്പക്കാരുണ്ട് കേട്ടോ. ഇപ്പൊ ഈ പ്രവാസികളായി മാറിയതിനു ശേഷം അവർക്ക് ഇപ്പോഴും ഒരുപക്ഷെ ഈ ഓണമൊക്കെ മിസ് ചെയ്യുന്നത് ആ നാട്ടിലെ കൂട്ടായ്മകൾ കൊണ്ട് തന്നെയായിരിക്കാം. അവർ ഒരു നല്ല കാലങ്ങൾ അവരേറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച ആ സ്ഥലം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവർക്കിപ്പോൾ നമുക്ക് വീട് പോലൊരിടം എന്നൊക്കെ പറയാറില്ലേ പലപ്പോഴും, അല്ലെങ്കിൽ ഇപ്പോൾ റേഡിയോ സംബന്ധിച്ച് വർഷങ്ങളായിട്ട് ജോലി ചെയ്ത് അല്ലെങ്കിൽ ഇതൊരു വീട് അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് വരുന്നൊരു പ്രതീതിയാണ് എൻറേഡിയോ 91.2 ഏറെക്കുറെ സ്റ്റാഫുകൾക്കും അങ്ങനെ തന്നെയാണ്. എന്ന് പറഞ്ഞതുപോലെ ക്ലബ്ബുകളിൽ അല്ലെങ്കിൽ ആ ക്ലബിൻ്റെ ഓഫീസിൽ പോയി ചാരുകസേരയിൽ അല്ലെങ്കിൽ ആ ക്യാരംസ് ബോർഡിൻ്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ഒരു സമാധാനം, അങ്ങനെ സമാധാനം കണ്ടെത്തിയിട്ട് പിന്നീട് കുടുംബ പ്രാരാബ്ദങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പുറത്തേക്ക് പ്രവാസ ജീവിതമൊക്കെ നയിച്ചിട്ടുള്ളവരുണ്ട്. അവർക്ക് ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ നാടും നാട്ടുമ്പുറവും എത്രയോ മൈതാനങ്ങൾ, എത്രയോ കുഞ്ഞു കുഞ്ഞു നാട്ടുവഴികളും നാട്ടുപറമ്പുകളും ഒക്കെ ഉള്ളൊരു നാടായിരുന്നു നമ്മുടേത്. അങ്ങനെ കാലം മാറി കഥ മാറി അണു കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബങ്ങളിലേക്ക്, അണുകുടുംബത്തിന് ഓരോരോ വീടുകളായി, അങ്ങനെ ഭൂമിയെ കീറി മുറിച്ച് മതിലുകളായി, ഇടവഴികളില്ലാത്ത പെരുവഴികളായി, എല്ലാം ഒറ്റ വഴികളായിട്ട് മാറി മാറി മാറി മാറി മാറി ഓണത്തിൻ്റെ രൂപത്തിനും ഭാവത്തിനൊക്കെ വീടിനുള്ളിൽ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ചുരുങ്ങി ആശംസാ വിശ കാര്യങ്ങളും ഒക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഷെയർ ചെയ്യുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. എന്നാലും ഇന്നും ജീവനോടെ ഇരിക്കുന്ന ചില ക്ലബ്ബുകളുണ്ട്. അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു സാധാരണ ഒരു ഉത്സവ കമ്മിറ്റികളൊക്കെ എല്ലാ വർഷവും ഉണർന്ന് പ്രവർത്തിക്കുന്നത് പോലെ തന്നെ ഓണത്തിന് വേണ്ടിയിട്ട് ഒരു നാട്ടിൽ ഒരു ഏരിയയിലുള്ള എത്ര ആളുകളെ ഇങ്ങനെ ചേർത്ത് ഒന്ന് ആലോചിച്ച് നോക്കണം. കയ്യിൽ നിന്ന് പൈസ ഇടണം, പിന്നെ പിരിവിടണം, ചിലപ്പോൾ നഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ പണയം വെക്കണം. ഇങ്ങനെയൊക്കെ ചെയ്ത് നാട്ടിൻപുറത്ത് ഈ ഒരു ആഘോഷം ഓണത്തെ വരവേൽക്കാനായിട്ട് ഒരു നാടൊരുങ്ങിയ കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ക്ലബ്ബുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ചർച്ച ചെയ്യാം. എന്തായാലും തുടരെ ആകാശവാണി വാർത്തകളൊക്കെ വരികയാണ്, അതിനുശേഷവും നിങ്ങൾക്ക് സംസാരിക്കാം. ഇപ്പോൾ ഓണത്തിൻ്റെ ഓർമ്മകൾ, പുറത്ത് ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട്, അവിടെ എങ്ങനെയാണ്, മഴയൊക്കെ ഉണ്ടോ? മഴയാണെങ്കിലും വെയിലാണെങ്കിലും മഞ്ഞാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ റേഡിയോ 91.2 ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളുടെ കാതോരത്തോടുകൂടി. അപ്പോൾ ആകാശവാണി വാർത്തകൾക്ക് ശേഷം നമുക്ക് വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 റേഡിയോ.

വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് മഹാബലിപുരത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം ചേരും. നാലാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് സിംഗപ്പൂരിൽ. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ജപ്പാൻ പ്രതിരോധമന്ത്രി ഷിൻജിറോ കൊയ്സുമിയുമായി കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് നിർവഹിക്കും. ശക്തമായ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിലും മുന്നറിയിപ്പ്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ പി വി സിന്ധു ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് ഇന്ന് സതേൺ സോണൽ കൌൺസിൽ യോഗം ചേരും. ആന്ധ്രാപ്രദേശ്, കർണാടക, കേരളം, തമിഴ്നാട്, തെലങ്കാന സംസ്ഥാനങ്ങളും പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് കൌൺസിൽ. ലഫ്റ്റനന്റ് ഗവർണർമാർ, മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. സംസ്ഥാനങ്ങൾ ഉന്നയിക്കുന്ന വിവിധ വിഷയങ്ങൾ സോണൽ കൌൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കും. രണ്ടു ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിനായി ഇന്നലെ ചെന്നൈയിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി സി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. നാലാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് സിംഗപ്പൂരിൽ നടക്കും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവർ പങ്കെടുക്കും. ഇതോടനുബന്ധിച്ച് ഇന്നലെ സിംഗപ്പൂരിലെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സിംഗപ്പൂർ വിദേശകാര്യമന്ത്രി വിവിയൻ ബാലകൃഷ്ണനുമായി

0: ഭാഗമായി ഷിൻജിറോ കൊയ്സുമി മുംബൈയിലെ വെസ്റ്റേൺ നേവൽ കമാൻഡ് സന്ദർശിച്ചിരുന്നു. അരുണാചൽ പ്രദേശ് അതിർത്തിയിൽ നിന്നും 60 കിലോമീറ്റർ ഉള്ളിലേക്ക് ചൈന കടന്നുകയറിയെന്ന അവകാശവാദം തെറ്റാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ബംഗ്ലാദേശിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് തെറ്റായ പ്രചാരണം നടത്തുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ചൈന അതിർത്തി വിഷയം അതീവ ഗൌരവമുള്ളതാണെന്നും ഇത്തരം അവകാശവാദങ്ങൾ അതിർത്തിയിലെ സൈനികരുടെ മനോവീര്യം തകർക്കാനും അനാവശ്യമായ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും ഇടയാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: अगर कोई ये कहता है कि चाइना जो है 60 किलोमीटर अंदर घुस गया तो ऐसा बात नहीं करना चाहिए. चाइना और इंडिया के बीच में अरुणाचल प्रदेश में बहुत लंबा सीमा है और जिस सीमा को रेखांकित नहीं किया गया है, सीमा का वहां कोई बॉर्डर पिलर्स नहीं है, तो जमीन पर बॉर्डर को डिफाइन नहीं किया गया है, वो अभी का इश्यू नहीं है.
0: 4 റെയിൽവേ പദ്ധതികളും ഒരു ദേശീയപാതാ പദ്ധതിയും ഉൾപ്പെടെ 13,041 കോടി രൂപയുടെ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമബംഗാൾ, ഒഡീഷ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി 8 ജില്ലകളെ ഉൾക്കൊള്ളുന്ന 4 റെയിൽവേ മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾ ഇതിലുൾപ്പെടുന്നു. ഡൽഹിയിൽ പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി ഈ മാസം 24 വരെ നീട്ടി. കരട് വോട്ടർ പട്ടിക ഈ മാസം 31 പ്രസിദ്ധീകരിക്കും. പരാതികൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി അടുത്ത മാസം 30 ആണ്. നവംബർ 4 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. യുവജന വിനിമയ പരിപാടിയായ യുവസംഗമം 7ാം ഘട്ടത്തിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷന്റെ അവസാന തീയതി ഈ മാസം 31 വരെ നീട്ടിയതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. 18 മുതൽ 30 വയസ്സുവരെയുള്ള യുവാക്കൾക്ക് പങ്കെടുക്കാവുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നോഡൽ സ്ഥാപനങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള 20 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും വിദ്യാഭ്യാസ സാംസ്കാരിക പര്യടനങ്ങൾക്ക് അവസരമുണ്ടാകും. കൊല്ലത്തെ വിവിധ കേന്ദ്ര പദ്ധതികളുടെ പുരോഗതി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് നേരിട്ട് വിലയിരുത്തും. അഷ്ടമുടി ജൈവ വൈവിധ്യ മേഖലയുമായി ബന്ധപ്പെട്ട നിർമ്മാണ മേഖലകൾ അദ്ദേഹം സന്ദർശിക്കും. ശിവഗിരി സർക്യൂട്ട് സംബന്ധിച്ച അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്ന കേന്ദ്രസഹമന്ത്രി ശാന്തിഗിരി ആശ്രമത്തിന്റെ പ്രസാദ് പദ്ധതിയുമായി ബന്ധപ്പെട്ട യോഗത്തിലും സംബന്ധിക്കും. കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് സംസ്ഥാന വ്യാപകമായി ലോക കൊതുകു ദിനം ആചരിക്കും. കൊതുകുദിന ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങൾ പങ്കാളികളാകണമെന്ന് ആരോഗ്യവകുപ്പ് അഭ്യർത്ഥിച്ചു. കെഎസ്ആർടിസിയുടെ എക്സ്ക്ലൂസീവ് എസി വോൾവോ ആഡംബര ബസ് ഇന്ന് മുതൽ സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് 4 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ടെത്തുന്ന വിധത്തിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:00 തിരികെ വൈകിട്ട് 5:00 എറണാകുളത്ത് നിന്നുമാണ് സർവീസ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാനെതിരെ പുതിയ സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് പല അവസരങ്ങളും നൽകിയിരുന്നെങ്കിലും അവർ പരാജയപ്പെട്ടതായി ട്രംപ് വ്യക്തമാക്കി. ഇറാനെ സഹായിക്കുന്ന രാജ്യങ്ങൾക്കും സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി. അതേസമയം ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ അമേരിക്ക പാലിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് തുറക്കില്ലെന്ന് ഇറാനും വ്യക്തമാക്കി. ലക്ഷദ്വീപിൽ ദേശീയ ബഹിരാകാശ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ISROയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ബഹിരാകാശ ശില്പശാല സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ സഹകരണത്തോടെയാണ് കവരത്തിദ്വീപിൽ പരിപാടി നടന്നത്. VSSC പ്രോജക്ട് ഡയറക്ടർ SR ബിജു ഉദ്ഘാടനം ചെയ്തു. ഉയർന്ന തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് വൈകിട്ട് വരെ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിലും മുന്നറിയിപ്പ് നൽകി. ബീച്ചുകളിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. അതേസമയം ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3ാം സീസണ് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. 17 ദിവസത്തെ ടൂർണമെന്റിന്റെ ഫൈനൽ സെപ്റ്റംബർ 5. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇന്ന് മുതൽ സെപ്റ്റംബർ 5 വരെ തിരുവനന്തപുരത്തെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് KCL മത്സരങ്ങൾ നടക്കുക. ഇന്നുച്ചയ്ക്ക് 2:30 കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും തൃശൂർ ടൈറ്റൻസും തമ്മിലുള്ള ആദ്യ മത്സരം നടക്കും. ഇന്നത്തെ 2ാമത്തെ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊച്ചി ബ്ലൂ ടൈഗേഴ്സും ഏരീസ് കൊല്ലം സെയിലേഴ്സും ഏറ്റുമുട്ടും. 6 പിച്ചുകളാണ് മത്സരങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുള്ളത്. പരിശീലനത്തിനായുള്ള 3 പിച്ചുകൾ വേറെയുമുണ്ട്.
0: ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. വനിതാ സിംഗിൾസിൽ പി വി സിന്ധു ചൈനയുടെ മൂന്നാം സീഡ് വാങ് ഷിയിയെ നേരിടും. പുരുഷ സിംഗിൾസിൽ ആയുഷ് ഷെട്ടി ഇന്തോനേഷ്യൻ താരത്തോട് ഏറ്റുമുട്ടും. പുരുഷ ഡബിൾസിൽ സാത്വിക് സായ്രാജ് രങ്കിറെഡ്ഡി

0: ചിരാഗ് ഷെട്ടി സഖ്യവും വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപീചന്ദ് സഖ്യവും മത്സരിക്കും. മിക്സഡ് ഡബിൾസിൽ ധ്രുവ് കപില തനിഷ ക്രാസ്റ്റോ സഖ്യം ചൈനീസ് താരങ്ങളോട് മത്സരിക്കും. നെതർലാൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വിജയമോ സമനിലയോ നേടിയാൽ ഇന്ത്യയ്ക്ക് പൂളിൽ ഒന്നാമതെത്തി അടുത്ത റൌണ്ടിലേക്ക് നേരിട്ട് യോഗ്യത നേടാം. പുരുഷ വിഭാഗത്തിൽ ഇന്നലെ നടന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ അടുത്ത റൌണ്ടിലേക്ക് യോഗ്യത നേടി. ബംഗ്ലാദേശിന്റെ പുതിയ പ്രസിഡന്റിനെ ഇന്ന് തെരഞ്ഞെടുക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പാർലമെന്റ് മന്ദിരമായ ജാതീയ സംസദിൽ MPമാർ വോട്ട് രേഖപ്പെടുത്തും. ഭരണകക്ഷിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി പ്രതിനിധിയായി മിർസ ഫക്രുൽ ഇസ്ലാം ആലംഗീറും പ്രതിപക്ഷ സഖ്യ സ്ഥാനാർത്ഥിയായി കേണൽ ഒലി അഹമ്മദും തമ്മിലാണ് പ്രധാന മത്സരം. കൊങ്കോയിൽ എബോള ബാധിതരുടെ എണ്ണം 5000 കടന്നു. ഇതുവരെ 2378 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി കൊങ്കോ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സുരക്ഷാ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പലായനം എന്നിവ രോഗനിയന്ത്രണ പ്രവർത്തനങ്ങളെ കൂടുതൽ ദുഷ്കരമാക്കുന്നതായും മന്ത്രാലയം അറിയിച്ചു. നിലവിലെ സ്ഥിതി 2014-2016 കാലഘട്ടത്തിലെ പടിഞ്ഞാറൻ ആഫ്രിക്കൻ എബോള വ്യാപനത്തേക്കാൾ തീവ്രമായേക്കാമെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. ഇന്ത്യയിലെയും റഷ്യയിലെയും ജനങ്ങളെ അണിനിരത്തി 4 ദിവസം നീണ്ടുനിൽക്കുന്ന ഇന്ത്യ ഡേ ഉത്സവം ഇന്ന് മോസ്കോയിൽ ആരംഭിക്കും. സംസ്കാരങ്ങളുടെ ഐക്യം, ജനങ്ങളുടെ സൌഹൃദം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന ഉത്സവത്തിൽ യോഗ, ചെസ്, നൃത്തം, ആയുർവേദം തുടങ്ങി ഇന്ത്യൻ സംസ്കാരത്തെ അടുത്തറിയാൻ അവസരമൊരുക്കുന്ന 20ഓളം പ്രത്യേക സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട്. ജാർഖണ്ഡിലെ ശക്തമായ മഴയെ തുടർന്ന് സുബർണരേഖ നദിയിലെ ജലനിരപ്പ് ഉയർന്നതോടെ വടക്കൻ ഒഡീഷയിൽ വെള്ളപ്പൊക്ക ഭീഷണി ഗുരുതരമായി തുടരുന്നു. ബാലസോറിൽ നദി അപകടരേഖയ്ക്ക് മുകളിലേക്ക് ഉയർന്നു. ഇതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഭദ്ര, കേന്ദ്രപാര, ജാജ്പൂർ ജില്ലകളിൽ ജനങ്ങൾ പ്രളയ ദുരിതത്തിലാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് മഹാബലിപുരത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം ചേരും. 4ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് സിംഗപ്പൂരിൽ. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ജപ്പാൻ പ്രതിരോധ മന്ത്രി ഷിൻചിറോ കൊയ്സുയുമായി കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് നിർവഹിക്കും. ശക്തമായ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിലും മുന്നറിയിപ്പ്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ PV സിന്ധു ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: മൈജിയിലേക്ക് വിടാം.
1: ഓണർ ഷോപ്പിംഗോ?
0: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: അല്ലേ, താൻ എന്ത് കടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
3: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ചോയ്സിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
3: എടി മെടുക്കി.
5: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
7: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
8: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
9: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
10: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
11: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
10: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
11: TNC അപ്ലൈ.

0: ടിവി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
4: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. August 16 മുതൽ 31 വരെ. August 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
6: August 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. August 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷും ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പദാരം.
4: ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ടായി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സെറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
5: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
7: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
6: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
7: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.

0: സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
6: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച്ആൻഡ്ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
5: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
6: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
5: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
6: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
5: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
6: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോള് അങ്ങ്
5: നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
9: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
8: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
9: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
8: TNC അപ്ലൈ.
10: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
11: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
10: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാ.
12: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4, ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രോഡ്യൂ 91.2 ഓണാട്ടുകാര പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്തെ ക്ലബ്ബുകളെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു കുറച്ചധികം ഒരു ഒരു യാത്ര ലാഗായിപ്പോയി, ഓണത്തിന്റെ തിരക്കും ബ്ലോക്കൊക്കെ കാരണം ഒന്ന് തിരക്കായി പോയിട്ടുണ്ടായിരുന്നു. സദ്യം ക്ഷമിക്കണേ കേട്ടോ. അപ്പോൾ ക്ലബ്ബുകളെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മുടെ നാട്ടിൻ പുറത്തെ ആഘോഷങ്ങളും ആരവങ്ങളും ഒക്കെ. തത്സമയം നിങ്ങൾക്ക് പറയാം. വിളിക്കുന്ന നമ്പർ 954470091 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമ്മുടെ അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ സ്വാതി.
0: നമസ്കാരം ചേട്ടോ, പറഞ്ഞു.
1: നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിന്നെ ഓണം വളരെ മനോഹരമായി മുന്നോട്ട് പോകട്ടെ.
0: അതെ,
1: ജീവിതത്തിലെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം മാറി ഒരു പുതിയൊരു ജീവിതം തുടങ്ങട്ടെ. എന്നെ മനസ്സിലായല്ലോ
0: രാജീവ് ചേട്ടൻ.
1: അതെ അതെ, ഞാൻ ദേവലക്കര കോഴികളെന്ന് വിളിക്കുന്നത് രാജീവ്. പക്ഷെ ആ പാട്ട്
0: രാജീവ് ചേട്ടനും ഷാജി ചേക്കായി വിളിക്കുമ്പോ എനിക്ക് ഒരുപോലെ തോന്നുന്നേ.
1: ആ ശബ്ദത്തിൽ
0: ഒരുപോലെ എപ്പോഴും എനിക്കൊരു കൺഫ്യൂഷൻ വരും. നിങ്ങൾ തമ്മിലൊന്ന് കാണണം കേട്ടോ.
1: ഓൺ എയറിലിരിക്കുന്ന ആളെ അഭിനന്ദിക്കുന്നു കേട്ടോ. വളരെ അദ്ദേഹത്തിനോട് വളരെ നന്ദി. ആ എന്താ പാട്ട്, ആ പാട്ട് ആ സ്റ്റീരിയോയിൽ കേൾക്കുമ്പോഴേ അപാര സുഖം തന്നെ. എന്ന് വെച്ചാ
0: ശരത്ത് അതിനല്ലേ ട്രാക്ക് ശരത്തിന് ഇവിടെ
1: ഇരുത്തിയേക്കുന്നേ. വിശ്വാസിന്റെ ഗാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇത് കേൾക്കുമ്പോ നമുക്കുണ്ട് നമ്മൾ കുളിക്കാത്ത ആള് കുളിക്കുന്നത് പോലാണ്.
0: അയ്യോ അതെ. ഞാൻ
1: പിന്നെ സ്വാതി, സർവസ്വരങ്ങളിലും നീരാടി നമ്മൾ ഉണർന്നു വരുന്ന പോലാണ് ആ പാട്ടൊക്കെ എന്ന് പറഞ്ഞാല്. എന്താ വരികള്, ഏതോ കിളിനാഥം എൻ കരളി അറിയാതെ ഞാനങ്ങ് പാടി. എന്നിട്ട് ഞാൻ ഉച്ചത്തിൽ പാടിയപ്പോ നമ്മുടെ
0: ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എപ്പോഴെങ്കിലും പാട്ടിന്റെ കണ്ടന്റുമായിട്ട് എന്റെ അടുത്ത് വന്നാൽ ഞാൻ ആ വഴിക്ക് പോയിട്ട് ഈ ടോപ്പിക് അങ്ങ് മറന്നു പോകും. അതുകൊണ്ട് ഞാൻ ടോപ്പിക്കിലോട്ട് വാ. എന്റെ വലിയൊരു കുഴപ്പം അതാ. എപ്പോഴും നമ്മുടെ സ്റ്റേഷൻ ഡയറക്ടറും MDയും ഇവിടുത്തെ ഉള്ള എല്ലാവരും പറയും, സ്വാതി ഒരു വിഷയത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ തന്ന വിഷയം മറന്നു പോകുന്നു.
1: പിന്നെ നേരം ഈ ഓണം എന്നൊക്കെ പറഞ്ഞ ക്ലബും ആ പഴയ കാലൊക്കെ, പക്ഷെ അതിൽ കൊറേയൊക്കെ അങ്ങ് മാറിപ്പോയി. മനുഷ്യര് നമ്മള് പണ്ട് അയ്യത്ത് കിളി കിളിത്തട്ട് കളി, പിന്നെ അതേപോലെ ഈ പറഞ്ഞ ഊഞ്ഞാല്, അങ്ങനെ പപ്പടം കെട്ടി ഊഞ്ഞാല് ആടുക, ഒത്തിരിയും ഒരുപാട് മത്സരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നും ഈ മതിൽക്കെട്ടുകളില്ലാതെ വിജനമായി കിടക്കുന്ന സ്ഥലങ്ങളിൽ ഈ ആഘോഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒരു രസം തന്നെയാണ്.
0: അതെ, ഈ മതിൽക്കെട്ടുകളും വേലികളൊക്കെ സഹിക്കാമായിരുന്നു. മതിൽക്കെട്ടുകളൊക്കെ വന്നേ പിന്നെ നാടിന്റെ രൂപ തൊട്ടടുത്ത വീട്ടിൽ ആരാണെന്ന് പോലും നമുക്ക് അറിയത്തില്ല.
1: അതല്ലേ സ്വാതി, ഏറ്റവും വലിയ രസം ഉണ്ട് സ്വാതി അറിയണ്ടേ. നമ്മള് നാട്ടിൽ പണ്ട് ഓണത്തിനെന്ന് പറഞ്ഞു ഓണവേലി എന്നും പറഞ്ഞുകൊണ്ട്, ഓണമാവുമ്പോ എല്ലാ അതിരുകൾ വൃത്തിയാക്കി അതിരിലെല്ലാം ഈ പത്തലുകൾ വെട്ടി ഈ മക്കൊമ്മയും അതും ഇതെല്ലാം വെട്ടി അതിരുകൾ നോക്കുകയും അതിരുകൾ കൃത്യമായിട്ട് വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി, അതിനാ പറയുന്നത് ഓണവേലി. ഞാൻ ഈ ഇടയ്ക്ക് ഏതോ ഒരു പേപ്പറിൽ അതിനെ പറ്റി ഓണത്തിന്റെ ഒരു പരിപാടിയിൽ വായിച്ചതാ, ഓണവേലി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു കഥ.
0: ഞാൻ ഈ ഒരു വാക്ക് ആദ്യമായിട്ട് കേൾക്കണം. നമുക്കിത് റേഡിയോയിൽ ഓണപരിപാടിക്ക് ആഡ് ചെയ്യാം, ഓണവേലി.
1: അതെ അതെ, ഓണവേലി എന്ന് പറഞ്ഞാൽ അത് തന്നെ. ഓണസമയം ആവുമ്പോ നമ്മൾ പരിസരം വൃത്തിയാക്കി, അന്നും അതിൽക്കെട്ടുകൾ ഇല്ലല്ലോ, അതിരുകളല്ലേ, അതിരുകളെല്ലാം വൃത്തിയാക്കി അതിരിൽ പത്തല് ചീമക്കൊന്ന അല്ലെങ്കിൽ ഈ.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ് ചേട്ടാ. ചേട്ടനെ ഞാൻ പാട്ടിൽ നിന്ന് പിടിച്ചിവിടെ കൊണ്ടുവന്നു, ഓണവേലിയിൽ നിന്ന് പിടിച്ചിവിടെ കൊണ്ടുവന്നു. വീണ്ടും ഞാൻ അതൊന്നും എടുക്കാറുണ്ട് ശരത്തിനോട് പറഞ്ഞു. ഓണം വരുമ്പോ നമുക്ക് സംസാരിക്കാനുള്ളതിന് മുൻപ് ക്ലബ്ബുകളെ പറ്റി മാത്രം നമുക്ക് സംസാരിച്ചാലോ.
1: ക്ലബ്ബ് ഉണ്ടായിരുന്നു ഒരുപാട് ഞങ്ങളുടെ ഈ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു, ഓണാട്ടുകാര ക്ലബ്ബ്. അത് കഴിഞ്ഞിട്ട് അതേപോലെ ഞങ്ങൾക്ക് അറിയാവുന്ന തെക്കുംഭാവം പഞ്ചായത്ത്, തൊട്ടടുത്ത പഞ്ചായത്ത് അവിടെ പ്രിയദർശിനി ക്ലബ്ബ് എന്നും പറഞ്ഞു. അന്ന് ഞാൻ ഡാൻസ് ഒക്കെ കളിക്കാൻ പോയി ഗംഭീര പരാജയം നേരിട്ടാണ്.
0: എന്നാലും നമ്മൾ ഒരു ചുവടെങ്കിലും വെച്ചല്ലോ.
1: അത് ആ വെച്ച് എന്തുവാന്നറിയാ, നമ്മള് ഈ അയാമ ഡിസ്കോ ഡാൻസ് പടത്തിന്റെ പാട്ടായിരുന്നു. പക്ഷെ ഞാന് പാട്ട് ഡാൻസ് കളിച്ച എങ്ങനെയാന്നറിയാ, കുതിരക്ക് ചെണ്ട കൊട്ടുമ്പോ കാണത്തില്ലേ, അതേപോലെ ആയി പോയി.
0: അതൊക്കെ രസമാണ്. ശരിക്കും ഓണപരിപാടിയൊക്കെ വരുമ്പോ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യാൻ വേണം, അതിനകത്ത് ഒരു നാണവും വിചാരിച്ചേക്കരുത്.
1: ഇന്ന് ചില സ്ഥലങ്ങളിലുണ്ട് ആ ക്ലബ്ബുകൾ, വളരെ ചുരുക്കമാണ്. ഇത് നമ്മുടെ നാട്ടിലെല്ലാം വഴിനീള ക്ലബ്ബുകൾ ഉണ്ടായിരുന്നതാണ്. ഞങ്ങളുടെ തേവലക്കര പുത്രസംഘത്ത് ഉടയ എന്ന് പറഞ്ഞുണ്ടായിരുന്നു, ചവറയിൽ ഉണ്ടായിരുന്നു നവോദയ, അങ്ങനെയൊക്കെ ഒത്തിരി ക്ലബ്ബുകൾ ഉണ്ട്. പക്ഷെ അവരൊക്കെ ഇന്ന് എന്ത് പരിപാടി നടത്തുന്നു എടുക്കുന്നൊന്നും അറിഞ്ഞുകൂടാ.
0: അതെ
1: അതെ അതെ, അവർക്ക് നല്ലൊരു ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് വീണ്ടും പാട്ടുകൾ തുടരട്ടെ എന്ന് പറയുന്നു. നന്ദി, നമസ്കാരം.
0: തീർച്ചയായിട്ടും നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ശരത്തും നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ ഓണവേലി എന്ന് പറഞ്ഞൊരു വാക്ക്, പുതിയതായിട്ടൊരു വാക്ക് കൂടി എനിക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഓണമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വാക്കുകളുണ്ട്. ഒരുപാട് ഓണസദ്യ, ഓണക്കളി, ഓണത്തപ്പൻ, ഓണപ്പൂവ്, അങ്ങനെ വേണ്ട അങ്ങനെ ഒത്തിരി ഒത്തിരി. എനിക്ക് തോന്നുന്നു ഞാൻ ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാട്ടോ. നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം മീഡിയ ഫീൽഡ്, റേഡിയോയിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് അവധി എടുക്കാൻ പറ്റാത്തൊരു സമയം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ളൊരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണക്കാലം തന്നെയാണ്, ആഘോഷ സമയങ്ങളാണ്. അതിൽ ഓണം വരുന്ന സമയത്ത് ബാക്കി എല്ലാ ആഘോഷങ്ങളും ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അങ്ങ് തീരുവന്നെ, ഈ ഓണം വരുന്ന സമയത്ത് ഒരു രണ്ടാഴ്ച ആ ലാസ്റ്റ് പിരിച്ച് എക്സാമിന് പോകുന്ന ഒരു ടെൻഡൻസിയാണ് ശരിക്കും കേട്ടോ. കോളേജിലൊക്കെ എക്സാമിന് ലാസ്റ്റ് സമയത്ത് ഓട്ടം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് പ്രോഗ്രാം റെക്കോർഡിങ്, സ്റ്റുഡിയോ ബിസി ആയിരിക്കും, എല്ലാവരും ബിസി ആയിരിക്കും, സ്ക്രിപ്റ്റ് അത് ഇത് ആ ഒരു ഓട്ടപ്പാച്ചിലാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എൻ്റെയും ഇതായി ഇവിടെ വർക്ക് ചെയ്യുന്ന ശരത്തിൻ്റെ ഇടയ്ക്ക് എല്ലാവരുടെയും ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഓണത്തെ വരവേൽക്കാനായിട്ട് ക്ലബ്ബുകൾ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നൊരു കാലമുണ്ട് നമ്മുടെ കേരളത്തിൽ. ഇപ്പോഴും ഉള്ള ഗ്രാമപ്രദേശങ്ങളുണ്ട്, എവിടുന്നൊക്കെ എത്രയോ സമ്മാനങ്ങളാണ്, കുഞ്ഞു കുഞ്ഞൊരു ഡപ്പയോ എന്തൊക്കെയാണ് പറയുന്നത്, കുഞ്ഞു സ്പൂണും കാര്യങ്ങളൊക്കെ ആയിരിക്കും, കുഞ്ഞു പ്ലേറ്റൊക്കെ ആയിരിക്കും സമ്മാനമായിട്ട് കിട്ടുന്നത്. പക്ഷെ ആ കിട്ടുന്ന സമ്മാനത്തിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലുത് തന്നെയാണ്. അപ്പോൾ നമുക്കിതൊക്കെ തുടരാം, ഈ ചർച്ച തുടരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. വേഗം തിരികെ എത്താം, സ്റ്റേറ്റ് 91.2 എൻ്റെ റേഡിയോ. ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ ഗഗഗ

0: എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ
8: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
9: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ചിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
10: ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
11: നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട് കേൾക്കൂ. എന്റെ റേഡിയോ 91.2.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂ 91.2 ഓണാട്ടുകാര പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. അപ്പോ നമുക്കൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇത് എവിടെയായിരുന്നു ഇത്രയും കാലം? എവിടെ, ഏത് നാട്ടിൽ ഒളിച്ചു ഈ മഹാബലി തമ്പുരാൻ?
1: ഇപ്പൊ പറഞ്ഞതേ ഉള്ളു, വീട്ടുകാർ ഭാര്യ പറഞ്ഞതേ ഉള്ളു.
0: എന്ത് പറഞ്ഞു?
1: പിന്നെ ഇത്രയും നാള് വിളിക്കാത്തതിന്
0: ഉറപ്പായിട്ടും. ഞാൻ ആലോചിക്കുന്നത് ഒരു മിനിറ്റേ. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. ഞാൻ ആലോചിച്ചു, ഞാൻ എക്കിടക്ക് ഇങ്ങനെ വരുമ്പോ ആലോചിക്കുന്നതൊക്കെ എവിടെ പോയി, എന്നെ പേടിച്ചു വിട്ട നാട് വിട്ടതാണോ?
1: തിരക്കായിരുന്നു മോളെ. തിരക്കല്ല,
0: തിരക്ക് എന്താണെന്ന് എനിക്കൊന്നും അറിയണം. എന്തൊക്കെ തിരക്ക്, കേക്കട്ടെ
1: മോളെ. നമ്മുടെ വർക്ക് അതല്ലേ, അമൃതയിലല്ലേ ഞാന്. അപ്പൊ അവിടുത്തെ വണ്ടി ടെസ്റ്റ് വർക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ ഓണം കാര്യങ്ങള്, അതിന്റെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെ ക്ലബ്ബുകളെ പറ്റിയിട്ടാണ്, അതിനെ പറ്റി സംസാരിക്കാം നമുക്ക്.
1: ആ പിന്നെ നമ്മുടെ സംഘപ്രവർത്തകരുടെ സംഘ സാംസ്കാരിക സംഘടന, പിന്നെ അതുപോലെ തന്നെ കൊച്ചാലുമൂട്ട് ഒരു യുവജന സംഘടന എന്നും പറഞ്ഞ ഒരു സംഘടന ഉണ്ടായിരുന്നു. എന്റെ അപ്പന അതിന്റെ രക്ഷാധികാരിയൊക്കെ ആയിരുന്നു. അദ്ദേഹം അപ്പൊ ചില വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാര്യം എന്ന് പറയാൻ, അവരുടെ ജീവിതത്തിന് വേണ്ടി അങ്ങ് ഒഴിഞ്ഞു വെച്ചേക്കുവാണെന്ന് നമുക്ക് തോന്നുമായിരുന്നു. അന്നത്തെ ആ കൂട്ടായ്മ, പിന്നെ എന്താ ഈ ഓണമൊക്കെ അമ്മ അവിടെ മത്സരിക്കും, പെൻസിൽ ഡ്രോയിങ്, പെയിന്റിങ്, ലളിത ഗാനങ്ങള്, വലിയ കലാകാരന്മാരെയൊക്കെ വാർത്തെടുക്കുന്ന ഇത്തരം ക്ലബ്ബുകളായിരുന്നു.
0: തീർച്ചയായിട്ടും
1: അത് നമുക്ക് മറക്കാനൊക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വലിയൊരു പങ്കാണ് ഈ ക്ലബ്ബുകാർ വഹിച്ചിട്ടുള്ളത്. ചിത്രരചനയായാലും പാടുന്നയാലും, ഒരു പാടാൻ കഴിവുള്ള ഒരാളാണ് അയാളെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കും.
0: ശരി, എല്ലാവർക്കും പങ്കെടുക്കാൻ, നാട്ടിൻപുറത്തെ എല്ലാ കലാകാരന്മാരെയും തൊട്ടറിയാൻ സാധിക്കുന്നത് ഈ ക്ലബ്ബുകൾ തന്നെയായിരുന്നു എന്നുള്ളതാണ്.
1: അത് ഒരുപാട് വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു, അവരെയൊക്കെ ഈ തരുണത്തിൽ ഞാൻ സ്മരിക്കുന്നു.
0: അതെ. അപ്പൊ എന്തായാലും ഒരുപാട്
1: ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട്, നമ്മൾ അഷ്ണു മുഹമ്മദ് ഏട്ടനെ തിരക്കേന്ന് പറയണം കേട്ടോ. ഓത്ര വെച്ച് അദ്ദേഹത്തെ പരിചയപ്പെടാൻ എനിക്ക് സാധിച്ചു.
0: ഇപ്പൊ ഇത്രയും നേരം ഓണേറിലുണ്ടായിരുന്നു.
1: ആ പിന്നെ നമ്മുടെ ശരത്ത്, മോള്, മറ്റുള്ളവരെല്ലാവർക്കും എന്റെ ആശംസകൾ, ഓണാശംസകള്.
0: ഉറപ്പായിട്ടും ഓണാശംസകളൊക്കെ വരട്ടെ, ഇനി എല്ലാ ദിവസങ്ങളും വിളിക്കണം, എല്ലാവരും വിളിക്കുകയും പറയൊക്കെ വേണം.
1: ആ വിളിക്കാം വിളിക്കാം വിളിക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് കുറച്ച് തിരക്കായി പോകാനുള്ള, അതുകൊണ്ടാണ് ഞാനെങ്കിലും ഓർക്കും എന്ന് ഓർത്ത് ഞാൻ കേൾക്കും, ഇടപെടിയ വെക്കും, എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട്.
0: ഓക്കെ, അപ്പൊ എന്തായാലും തുടർന്നും കേൾക്കട്ടോ കേട്ടോ.
1: അതെ അതെ, മോക്ക് നല്ല സർവ്വ നന്മകളും ഉണ്ടാകട്ടെ മോളെ, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും.
0: സന്തോഷം
1: കേട്ടോ.
0: സന്തോഷം, ഒരുപാട് സന്തോഷം എപ്പോഴും ചേട്ടനും എന്റെ മനസ്സിലുണ്ടാവും. സൗണ്ട് കേട്ടപ്പോ നമ്മൾ ചില സൗണ്ടുകൾ ഇങ്ങനെ ഓർക്കാറില്ല, ലൈവിൽ വന്നിരിക്കുന്ന സമയത്ത് എന്താ വിളിച്ചില്ലല്ലോ, എന്താ കണ്ടില്ലല്ലോ എന്ന് തോന്നുന്ന ശബ്ദങ്ങളിലൊന്ന് തന്നെയാണ് സുരേന്ദ്രൻ ചേട്ടന്റെ സൗണ്ടും. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തെ ഒരു ക്ലബ്ബുകൾ എന്നൊക്കെ പറയുന്നത്, എന്റെ ക്ലബ്ബ് ഓർമ്മ, ഞാൻ നമ്മൾ ഈ നാട്ടുകാരിയാണെങ്കിൽ എന്റെ പരിസരത്ത് എന്റെ വീടിനോട് ചേർന്ന് വലിയ ക്ലബ്ബുകളിലൊന്നും ഞാൻ മത്സരിച്ചിട്ടോ ഒന്നും ഇല്ല കേട്ടോ. കാരണം കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ മതിലും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒത്തിരി ഫ്രണ്ട്സ് ഗാങ്ങിലാണ് നമ്മൾ കളിച്ച് വളർന്നത്. അപ്പൊ അത് തന്നെ ഒരു ക്ലബ്ബ് പോലെയാണ് വീട്. എന്റെ വീടിന്റെ മുറ്റത്ത് കുറെ ഏരിയ ആണ്, ഒരു അമ്പലവും കുറെ ഗ്രൗണ്ടും ഉണ്ടായിരുന്നു അന്ന്. അപ്പൊ എല്ലാവരും കളിക്കാനായിട്ട് അങ്ങോട്ടായിരുന്നു വരുന്നത്. പക്ഷേ എനിക്ക് ക്ലബ്ബ് എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് തിരുവോണം കഴിഞ്ഞ് അവിട്ടം ദിവസം അമ്മയുടെ കുടുംബത്തോട്ട് ഞാൻ പോകാറുണ്ട്. അപ്പൊ അമ്മയുടെ വീടിനോട് ചേർന്ന് തന്നെ ഭാവന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചെല്ലുന്ന സമയം രാവിലെ ഒരു 8-9 മണിയൊക്കെ ആകുമ്പോഴത്തേനാണ് ഇവിടുന്ന് രാവിലെ എത്തും ഞങ്ങൾ. ഇവിടുന്ന് ഇറങ്ങി അവിടെ ഓരി, ഞങ്ങളൊക്കെ റെഡിയായിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേന് പോയി. ഫസ്റ്റ് ഓട്ട മത്സരമാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെന്ന് അങ്ങോട്ട് വണ്ടി ഇങ്ങോട്ട് ഇറങ്ങി ആദ്യം മത്സരത്തിലേക്ക് അങ്ങ് കയറുകയാണ്. പിന്നെ കുറേ കാലം എന്തോ ഓടിയിട്ടാണോ, ട്രോഫി കിട്ടാൻ വേണ്ടിയിട്ടാണോ, എന്താണെന്ന് അറിയത്തില്ല, ഓടിച്ചാടി അതൊക്കെ സമ്മാനം കഴിഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഓർമ്മകൾ. പിന്നെ വെറുതെ പോയി മൈക്ക് കണ്ട പ്രാന്താണല്ലോ, പിന്നെ പോയി കൈ നിന്നിട്ട് കവിതകൾ എഴുതി പാടുന്നു, ഉള്ള മത്സരത്തിലെല്ലാം കയറുന്നു, കിട്ടിയാലും കിട്ടില്ലെങ്കിലും ആ പഞ്ചായത്ത് മൊത്തമുള്ള കിട്ടി. ഇതായിരുന്നു എൻ്റെ ഒരു ക്ലബ്ബ് ഓർമ്മ. ക്ലബ്ബുകളെ പറ്റി സംസാരിക്കുന്നത് പോലും ആ ഒരു ഓർമ്മയിൽ വെച്ചിട്ടാണ്. എന്നാലും നമ്മുടെ നാട്ടിൽ ഇവിടെയുള്ള ക്ലബ്ബുകളും ഓണപരിപാടികളും നിങ്ങൾ ഉറപ്പായിട്ടും ഇപ്പോൾ നാട്ടിൻ പുറത്തുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സംസാരിക്കാനുള്ള അല്ലെങ്കിൽ പാടാനുള്ള മൈക്കിനോടുള്ള പേടി മാറ്റാനുള്ള ഒത്തുകൂടാനുള്ള ചിരിക്കാനുള്ള ഈ ഓണപരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു നറുക്കെടുപ്പുണ്ടേ ഈ രാത്രിയൊക്കെ ആവുന്ന സമയത്ത്, ആ സമയത്ത് ആകാംക്ഷയോടുകൂടി ഓരോ കണ്ണുകളും കാത്തിരിക്കുന്ന സുന്ദരമായിട്ടുള്ള ഗ്രാമങ്ങളുടെ ഭംഗി വിളിച്ചു പറയുന്ന കൂട്ടായ്മകളെ പറയുന്ന കളികളെ പറയുന്ന ചിരികളെ പറയുന്ന കമ്മറ്റികളെ പറയുന്ന ആ ഒരു ഓണക്കാലത്തിന്റെ ഒരു സൗന്ദര്യം ക്ലബ്ബുകളുടെ സംഘാടകരുടെ അല്ലേ സംഘാടകർ തമ്മിൽ ഇതിനിടയ്ക്ക് അടിയുണ്ടേ, കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് തർക്കം ഉണ്ടാവും, പൈസയുടെ പേര് പറഞ്ഞ് തർക്കം ഉണ്ടാവും. എന്താണെന്ന് പറഞ്ഞാലും ഓണത്തിന്റെ ഒരു ഭംഗി ക്ലബ്ബുകളിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത്. നമുക്ക് അടുത്തൊരു പാസഞ്ചറോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
2: ഹലോ.
0: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, ഞാൻ രഘുനാഥൻ ബോബക്കാവിൽ നിന്നാണ്.
0: ഓക്കെ ചേട്ടാ, പറഞ്ഞു.
2: പിന്നെ നമ്മുടെ ബോബക്കാവിന്റെ കിഴക്ക് വശത്ത് രണ്ട് ക്ലബ് ഉണ്ട്. ഒന്ന് യൗവന, അത് ഡിസംബറിലാണ് അവിടുത്തെ പ്രോഗ്രാം എല്ലാം. നമ്മുടെ ബോബക്കാവിന് കിഴക്ക് പകോതിമുക്ക്, പഞ്ചമുക്ക് കഴിഞ്ഞ് പകോതിമുക്ക്, അവിടെ ജാഫനാണ് ആ ക്ലബ്ബ്. അത് ഇപ്പൊ 50-ാം വർഷമാണ്. 50 വർഷം കൊണ്ട് നല്ല രീതിയിലാണ് ഓണപരിപാടികൾ അവിടെ നടക്കുന്നത്. നല്ല നല്ല പരിപാടികൾ അവിടെ 4 ദിവസത്തെ പരിപാടിയാണ്. തിരുവോണം അവിടുത്തെ ചതയം പോരിട്ടാണ് തിരുവാതിര മത്സരമാണ്, കോമ്പറ്റീഷൻ. പിന്നെ ചിങ്ങം 1-ാം തീയതി നമ്മുടെ ഈ ലഹരി വിരുദ്ധ മാരത്തോൺ ഓട്ടമൊക്കെ ഉണ്ടായിരുന്നു.
0: അതെല്ലാം നിർത്തലാക്കിയോ?
2: അല്ല, അതെല്ലാം നടന്നോണ്ടിരിക്കും, നല്ല ഭംഗിയായിട്ട് നടക്കും. ഇപ്പോഴും ഈ വർഷം ഉണ്ട്, 50-ാം വർഷമാണ് ഈ വർഷം.
0: യെസ്, അപ്പൊ അവർക്ക് അവരോട് വല്ലാത്തൊരു എന്താ പറയാ, വല്ലാത്തൊരു അഭിനന്ദനം കൊടുക്കേണ്ട കാര്യമാണ് കേട്ടോ.
2: പിന്നെ
0: ഈ ഒരു കാലഘട്ടത്തിലും ക്ലബ്ബ് അങ്ങനെ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ വലിയ കാര്യമാണ്.
2: ഞങ്ങളുടെ ഭാഗത്ത് ഒരു അനക്കം ഉണ്ടെങ്കിൽ ഓണത്തിന് ഇത് ഈ ഒരു ക്ലബ്ബാണ്, 50 വർഷം കൊണ്ട് മുടങ്ങാതെ നടക്കുന്ന ഒരു പരിപാടിയാണ്.
0: ഓക്കെ, അപ്പൊ ടീമിനോടൊക്കെ ഞങ്ങളുടെ അന്വേഷണം പറയണം കേട്ടോ.
2: ആ, ഞാൻ ഇതിനകത്ത് നോട്ടീസ് ഞാൻ എന്റെ റെഡിയൊക്കെ അയച്ചുതരാം കേട്ടോ.
0: ഓക്കെ ഓക്കെ, വാട്സപ്പിൽ ഇട്ടേരെ. തീർച്ചയായിട്ടും നമ്മളിങ്ങനെയുള്ള ക്ലബ്ബുകളെ നെഹ്റു യുവകേന്ദ്ര പോലെയുള്ള കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സംഭവങ്ങള് ഒരുപാട് ക്ലബ്ബുകൾക്ക് ആനുകൂല്യങ്ങളും ഒരുപാട് ക്ലബ്ബുകളെ വളർത്തുന്നതിനുമൊക്കെ വലിയ പങ്കാളിത്തമാണ് വഹിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു യുവജനങ്ങളുടെ കൂട്ടായ്മ തന്നെയാണല്ലേ. പിന്നെ ക്ലബ്ബിൽ അംഗമായി ഇപ്പൊ 50 വർഷത്തെ ക്ലബ്ബിൽ

കൂട്ടായ്മകൾക്കുള്ള ഒരു ശക്തി ഒന്ന് പറയാനാണ്. വീടുകളുടെ ആഘോഷമാണ് സദ്യയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കുമ്പോഴും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രാക്ടീസ്, ഈ ഒരു വൈകിട്ടത്തെ ഒരു തിരുവാതിരയ്ക്ക് വേണ്ടിയിട്ട് നാട്ടിലെ ചേച്ചിമാരും എല്ലാവരും കുറച്ച് ദിവസത്തെ പ്രാക്ടീസ്. അവിടെയൊക്കെ ഉണ്ടാവുന്നത് ഈ പറഞ്ഞതുപോലെ മൊബൈലൊന്നും ഇല്ലാതിരുന്നു. അപ്പം നമ്മൾ എത്രയോ, എനിക്ക് തോന്നുന്നു ഇപ്പം റേഡിയോയിൽ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് കൂടുതൽ വിഷസ് ഓഡിയോസൊക്കെ നമുക്ക് ഓഡിയോസ് അത് ചെയ്തത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും. അപ്പം വിഷസ് ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അഡ്വർടൈസ്മെൻറ്റ് പോലെ നമ്മളിങ്ങനെ പരസ്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഓണം തീർന്നു അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞ് തീർന്നു. പക്ഷെ അങ്ങനെയൊക്കെ അതിനൊക്കെ അപ്പുറത്തേക്ക് വിഷസ് അറിയിക്കുക അല്ലെങ്കിൽ ആ ഓണക്കാലം എത്തുന്ന സമയത്ത് നമ്മൾ കാത്തിരുന്ന് കാണുന്ന ചില ആഘോഷങ്ങളും ചില കൂട്ടായ്മകളും ഒക്കെ അത് വേറൊരു ഭംഗി തന്നെയാണ്. നേരിട്ട് അനുഭവിച്ചറിയുന്ന ചില സത്യങ്ങളാണ് അതൊക്കെ. അതീ പറഞ്ഞതുപോലെ എത്ര മൊബൈൽ ഫോണിനോ അല്ലെങ്കിൽ അല്ലേ, നമ്മൾ വെക്കേഷൻ ഈ ഒരു ഓണക്കാലത്തെ ഏറ്റവും കൂടുതൽ അവധി കിട്ടുന്ന ഒരു കാലം തന്നെയാണ്. ആ സമയത്ത് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട വീടുകളിലേക്കാണ് പോകുന്നത്. അവിടെ മുത്തശ്ശിയും മുത്തശ്ശിനൊക്കെ പടിയിറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ പിന്നീട് അവിടെ ഉണ്ടായിരുന്നവർ പടിയിറങ്ങുന്ന സമയത്ത് അതിൻ്റെ ആഘോഷത്തിൻ്റെ ഭംഗിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിരുന്നാലും മലയാളികൾക്കെന്നും ഓണം ഒരു അതിശയം തന്നെയാണ്, അടിപൊളിയാണ്, കലക്കനാണ്. അപ്പോൾ ക്ലബ്ബുകൾ ഇനിയും ജനിക്കണം അല്ലെങ്കിൽ പൊഴിഞ്ഞു പോയ നിങ്ങളുടെ നാട്ടിൽ അന്യം നിന്ന് പോയിട്ടുള്ള ക്ലബ്ബുകളൊന്നും ഓർക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും അല്ലേ. അതിലെ സംഘാടകരൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് പ്രവാസിയായിട്ട് ഒരുപാട് ജോലി തിരക്കിലായിരിക്കും, ഒരുപാട് ഓട്ടങ്ങളിലായിരിക്കും. എന്നാലും മനസ്സ് അവിടെ നിന്ന് ഒരു നിമിഷം കൊണ്ട് ഇങ്ങോട്ട് ഓടി വരുന്നുള്ളൂ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നു. ദാ വന്നു, ദേ പോയി. സോറി, ഇപ്പോൾ വിളിക്കുന്ന ആളുകൾ ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കുക, ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇടരുത്, റേഞ്ച് ഉണ്ടോ ഒന്ന് നോക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ലോകത്ത് എവിടെയാണെങ്കിലും എൻ റേഡിയോ 91.2 നിങ്ങൾക്ക് കേൾക്കാം. ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യൂ, അപ്പോൾ വരുന്ന എൻ റേഡിയോ 91.2 പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ, കേൾക്കൂ ഇഷ്ടം പോലെ പാട്ടുകൾ. ഇപ്പോൾ എൻ റേഡിയോ 91.2 ഒരു എക്സാം തിരക്കിലാണ്, ആർ ജെ എല്ലാം ഓട്ട പാച്ചിലാണ്. കാരണം നിങ്ങൾക്കായി ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അമ്മമാരൊക്കെ അടുക്കളയൊക്കെ കഴുകി വൃത്തിയാക്കുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രോഗ്രാം ചട്ടങ്ങളും ചട്ടക്കൂടുകളും ഒക്കെ ഞങ്ങളിങ്ങനെ സെറ്റ് ചെയ്ത് ഓണത്തിൻ്റെ അന്ന് വരെ ഞങ്ങൾ സ്പെഷ്യൽ ലൈവായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എല്ലാവരും എത്ര തിരക്കാണെങ്കിലും അടുക്കളയിൽ അടിപൊളി പാചകം നടക്കുമ്പോഴും ഇപ്പുറത്ത് വാചകവുമായിട്ട് നിങ്ങളുടെ കൂടെ. ചില അമ്മമാരൊക്കെ പറയും, ഞാൻ ഒറ്റയ്ക്ക് എടുത്ത് ജോലി ചെയ്യാറ്റുകൂടെ ആരും സഹായം, അങ്ങനെ വിഷമിക്കണ്ട. അടുക്കളയിൽ ഞങ്ങൾ വന്ന് കഥകളും വിശേഷങ്ങളും ഓണരുചികളും പാട്ടുകളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ ഈ ഓണക്കാലം എൻ്റെ 91.2 കൂടെ തന്നെ ആഘോഷിക്കണം കേട്ടോ. എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങി കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
3: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
2: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ, ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
6: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്താ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
8: നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട് കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: ഇട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
1: ത്രില്ലടുപ്പിക്കുന്ന ഓണ ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
2: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
1: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
3: 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
5: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30ാം വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
6: കൊല്ലങ്ങാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
7: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
8: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
9: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
10: രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ്പ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
9: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
11: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
12: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
11: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
12: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
11: TNC അപ്ലൈ.
13: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
14: 20 കാറുകൾ,
13: 25 സ്കൂട്ടറുകൾ,
14: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
13: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
14: ബമ്പർ സമ്മാനമായി BMW കാർ.
13: അങ്ങനെ 30 കോടി രൂപയുടെ
14: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
15: മൈജി ഓണം.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂ 91.2 ഓണാട്ടുകര പാസഞ്ചറാണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിലെ ക്ലബ്ബ് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ക്ലബ്ബുകളൊക്കെ ആയിരുന്നു ഓണത്തിന്റെ ഒരു നട്ടല് എന്ന് പറഞ്ഞ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ. കൂട്ടുകുടുംബങ്ങളുള്ളവർക്ക് ഈ പറഞ്ഞതുപോലെ ക്ലബ്ബിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. കാരണം വീട്ടിൽ തന്നെ ഒരു തറവാട് വീട് തന്നെ ഒരു വലിയ ആഘോഷമാണ്. ഈ പറഞ്ഞ സദ്യയുണ്ട്, അത്തപ്പൂക്കളമുണ്ട്, കൂടാതെ ക്ലബ്ബുകൾ പോലെ തന്നെ അവർ മത്സരവും കാര്യങ്ങളും ഒക്കെ നടത്താറുണ്ട്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഹലോ, ഗുഡ് മോർണിംഗ് മാഡം.
0: ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കുന്നത്?
1: എന്റെ പേര് അനീഷ്.
0: അനീഷ് ആന്റി. എന്തോ?
1: ഹലോ, എറണാകുളം വിളമ്പുറത്ത്. പേര് അനീഷ് ആന്റി.
0: തിരുമേനിയാണ്? പൂജാരിയാണ്? ഓക്കെ. എല്ലാ ദിവസങ്ങളിലും ഡ്യൂട്ടിക്ക് പോകേണ്ട ആളാണ്. അതിന് ഏറ്റവും വലിയ രസം നല്ല മഞ്ഞുകാലം ആണെങ്കിലും മഴയാണെങ്കിലും രാവിലെ തന്നെ പോകേണ്ട ആളാണ്.
1: എത്ര മഴയാണെങ്കിലും കാറ്റാണെങ്കിലും വെയിലാണെങ്കിലും നമ്മുടെ ഡ്യൂട്ടിക്ക് ഒരു മാറ്റമില്ല.
0: അതെ, ഡ്യൂട്ടിക്ക് ഒരു മാറ്റം ഇല്ലാത്ത ആളുകളാണ്. ശരിയാ, ഞാൻ പലപ്പോഴും തിരുമേനിമാരെ പറ്റി വിചാരിക്കുകയെ, ഈ നല്ല മഴയൊക്കെ പെരുമഴ പെയ്യുന്ന സമയത്താണെങ്കിൽ അമ്പലം തുറക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും പോകും. അതും ഡിസംബർ
1: മാസമൊക്കെ.
0: അതെ. പിന്നെ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞ് വരുന്ന സമയത്ത് വെളുപ്പാം കാലത്ത് പോണം. അതെ, അത് ഒരു നിഷ്ഠയാണ്. കൃത്യമായിട്ട് അത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞാൽ ഒരു പാടാവില്ല. സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. ആദ്യമായിട്ട് വിളിക്കുവാണല്ലോ.
1: ഓക്കെ,
0: അപ്പൊ ഓണാട്ടുകര പാസഞ്ചറിലേക്ക് സ്വാഗതം. ഇനിയുള്ള യാത്രയിൽ
1: ഉണ്ടാവണം.
0: അപ്പൊ ഇത്രയും നാൾ ഇതൊക്കെ കേട്ടിട്ട് അനങ്ങാതിരുന്നിട്ട് ഇന്ന് ക്ലബിന്റെ. ഓക്കെ, പറഞ്ഞു.
1: ബാല്യകാലം മുതലുള്ള ഞങ്ങളുടെ എന്റെ സ്ഥലം വിളനാതിരത്താണ്, തിരുനാഗപ്പള്ളി വിളനാതിരത്ത്. വിളനാതിരത്ത് ബീച്ച് കേട്ടിട്ടുണ്ട്?
0: ഞാൻ വരാറുണ്ട്.
1: ഓക്കെ. വിളനാട്ടു ബീച്ചില് ഞങ്ങൾക്ക് പുരാതനമായിട്ടുള്ള ക്ലബ് ഉണ്ട്, പേര് ശ്രീറാം ആയുഷ്ഠാൻ സ്പോർട്സ് ക്ലബ്ബ്.
0: ഈ അമ്പലത്തിനടുത്ത് തന്നെയാണോ?
1: അതെ, ക്ഷേത്രത്തിനടുത്ത് തന്നെയാണ്.
0: ഈ ദേവനൊക്കെ അവിടെ നിങ്ങൾ എല്ലാരും ഒരു ക്ലബ്ബാണോ?
1: ദേവൻ
0: ദേവൻ നമ്മുടെ നത്ത്. എല്ലാരും ഈ ക്ലബിലുള്ളയാണോ? ഒരിക്കല് നിങ്ങള് നടത്തിയ ഒരു നമ്മുടെ എന്റെ ഒരു ഫ്രണ്ട് ഒരു ഡാൻസറാണേ. അപ്പൊ അവള് ഒരു ഡാൻസിന്റെ പ്രോഗ്രാം ഈ അമ്പലത്തിൽ വെച്ച് നടത്തിയ സമയത്ത് ഞാൻ ആങ്കറിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ക്ലബിന്റെ വിശേഷം പോരട്ടെ.
1: ക്ലബിന്റെ വിശേഷം പറയാം. ഇനിയിപ്പോ ഈ ഓണാഘോഷം എന്ന് പറഞ്ഞാല് 46-ാമത് ഓണാഘോഷമാണ്. അതായത് 46-ാം വാർഷികം ഫ്രീഡം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ.
0: 46 കൊല്ലമായോ?
1: 46 വർഷമായി. വളരെ ഭംഗിയായിട്ട് നടക്കുകയാണ്. എല്ലാ രീതിയിലും ഞങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ട്.
0: അല്ല, ഈ ഓണപരിപാടികളുടെ കൂട്ടത്തിൽ ആഘോഷങ്ങൾ കൂടാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടത്തുന്നുണ്ടോ?
1: ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ ഓണപരിപാടി അതിനോട് ചേർന്നല്ല, അതല്ലാതെ ഇതിന്റെ കീഴില് ആർട്സ് അല്ലാതെ പിന്നെ ലൈബ്രറി ആൻഡ് ഗ്രന്ഥശാല വായനശാല ഇങ്ങനെയുണ്ട്. അതിന്റെ കീഴില് ഒരുപാട് ചാരിറ്റി പ്രോഗ്രാം
0: നടത്തുന്നുണ്ട്. ഓക്കെ, ഈ ഓണപരിപാടികൾ എന്തൊക്കെയാണ് നിങ്ങൾ ഒരുക്കുന്നതെന്ന് കേക്കട്ടെ.
1: ഓണപരിപാടികൾ പറയാൻ ഒരുപാടുണ്ട്.
0: കേക്കട്ടെ.
1: എനിക്ക് സമയം
0: പറഞ്ഞു എങ്കിലും കുറച്ച്.
1: ഞങ്ങളുടെ പഴയകാലം മുതലുള്ള വടംവലി, ഉറിയടി, കുട്ടികളുടെ തുന്തരിക്ക് പൊടി, കുടമടി, ലോങ് ജമ്പ്, ഹൈ ജമ്പ്, പിന്നെ സൈക്കിൾ ഫ്ലോർ റേസ്, സൈക്കിൾ സ്പീഡ് റേസ്.
0: നറുക്കെടുപ്പുണ്ടോ?
1: നറുക്കെടുപ്പ് പ്രത്യേക അങ്ങനെ നറുക്കെടുപ്പ് മാത്രമില്ല.
0: ഇല്ലേ,
1: ഇതാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ചെറിയ ചെറിയ പ്രോഗ്രാമുകളാണ്. സുന്ദരിക്കപ്പെട്ടതോടെ
0: ഈ ക്ലബ്ബ് ഓണക്കാലത്ത് മാത്രം ആക്റ്റീവ് ആവുന്നതാണോ അതോ എപ്പോഴും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ക്ലബ്ബിൽ പോയി? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ വീട് പോലൊരു
1: ഇങ്ങനെ കലാപരിപാടികൾ ചെയ്യുന്നതെല്ലാം ഓണക്കാലത്ത് മാത്രമുള്ളതാണ്. മറ്റ് മന്ത്രി ഓരോരോ പ്രോഗ്രാം ഈ സ്പോർട്സ് ക്ലബിന്റെ ആ ക്ലബിന്റെ കീഴില് ഓരോരോ പ്രോഗ്രാം, ചെറിയ പ്രോഗ്രാമുകളുണ്ട്, കുട്ടികളെ ഒന്നിച്ച് നിർത്തിക്കൊണ്ടുള്ള പ്രോഗ്രാമുകളുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് നമുക്ക് ഓണത്തിനാണ് ഇതിന്റെ എന്താ പറയാ അത്തം തുടങ്ങി കഴിഞ്ഞാൽ.
0: അങ്ങനെ തന്നെ ആവട്ടെ. 46-ാം വാർഷികം അടിച്ച് പൊളിച്ച് കലക്കരാക്കിയിട്ട് ഫോട്ടോസ് ഒക്കെ നമ്മുടെ ഈ നമ്പറിലേക്ക് ഇട്ടേക്കണ കേട്ടോ.
1: ഇവിടെ ഇടുന്നുണ്ട്. ഞങ്ങളുടെ പ്രോഗ്രാം വളരെ ഭംഗിയോടെ നോട്ടീസ് ഒക്കെ പൂർണ്ണമായിട്ട് തയ്യാറാക്കി എടുത്ത് പിന്നെ നോട്ടീസ് ഇഷ്യൂ ചെയ്യും. ഭംഗിയായിട്ട് ഇപ്രാവശ്യം ആഘോഷിക്കുകയാണ്.
0: ചേട്ടന്റെ വാക്കുകളിലൂടെ ആ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ.
1: എന്തായാലും ഇപ്പൊ എല്ലാ പാസഞ്ചേഴ്സിനും എന്റെയും എന്റെ ഫ്രീഡം ആശാ സ്പോർട്സ് ക്ലബിന്റെയും ഹൃദയത്തിൽ നിറഞ്ഞ ഓണാശംസകൾ മുൻകൂട്ടി നേരുന്നു.
0: താങ്ക് യു ചേട്ടാ, താങ്ക് യു. അപ്പോ അടിച്ചു പൊളിക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ ചേട്ടനായിരുന്നു വല്ലണ്ണാതുരത്ത് നിന്ന് അനീഷ്, അനീഷ് അങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്ക് പേര് പെട്ടെന്ന് ഓർക്കുന്നില്ല. ചേട്ടനായിരുന്നു നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലബ്ബുകൾ കണ്ട് ആ ഒരു വാക്കിൽ ഒരു ക്ലബിനെ പറ്റി പറഞ്ഞപ്പോൾ അത്ര അത്ര ഒരു രക്തത്തിൽ അലഞ്ഞു ചേർന്നൊരു ഫീലിങ്സ് എന്നൊക്കെ പറയല്ലേ. അങ്ങനെ ക്ലബ്ബുകളെ, തൻ്റെ ക്ലബ്ബുകളെ സ്നേഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമുക്ക് ചുറ്റിനുണ്ട്, ഉണ്ട്. ഗ്രാമങ്ങളുണ്ടായിരുന്നു ക്ലബ്ബുകൾ. ഇപ്പോഴും നേരത്തെ വവ്വാക്കാവിൽ നിന്ന് കിഴക്കുള്ള ഒരു ക്ലബിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും 50-ാമത്തെ വർഷം ആഘോഷിക്കുകയാണ്. ഇതിപ്പോൾ 46-ാമത്തെ, 1-ഉം 2-ഉം അല്ല. അപ്പോൾ ഇത്രയും കാലം അടുത്ത തലമുറയിൽ കൂടി ഇങ്ങനെ ഓണത്തിൻ്റെ നല്ല നല്ല നിമിഷങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളൊരു ക്ലബ്ബുകൾ രൂപപ്പെടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആഘോഷങ്ങൾ അന്യം നിന്ന് പോയിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനമാണല്ലേ. ഓണക്കാലം എനിക്ക് തോന്നുന്നു ഓണത്തെ ശരത് തുടക്കത്തിലെ പറഞ്ഞു ഓണത്തെപ്പറ്റി ഇപ്പോഴേ സംസാരിക്കരുത്, ഇനി വരും ദിവസങ്ങളിലൊക്കെ സംസാരിക്കേണ്ടതാണ്. എന്നിരുന്നാലും ഞാൻ പറയുകയാണ് കേട്ടോ, പണ്ടൊക്കെ മത്സരം എന്ന് പറയുന്നത് അത്തപ്പൂക്കളും ഏറ്റവും ഭംഗിയായിട്ട് ഇടുന്ന കാര്യത്തിലായിരുന്നു നമുക്ക് മത്സരം ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ കൂട്ടുകാരെ മേലോ ഏറ്റവും വെറൈറ്റി പൂക്കൾ ഏറ്റവും നല്ല തൊടിയിൽ നിന്ന് ഏറ്റവും കളക്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന, അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ കൂട്ടുകാരിയുടെ വീട്ടിലെ പൂക്കളത്തേക്കാൾ കുറച്ചുകൂടി നല്ല പൂക്കൾ ഉണ്ടാവണം, ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമുക്കുണ്ടായിരുന്നത്. ഇപ്പം പൂക്കള മത്സരങ്ങളായി ഓഫീഷ്യൽ പരിപാടികളൊക്കെ ആയിട്ടുണ്ട്. എന്നിരുന്നാലും മലയാളികൾക്ക് പൂക്കളമില്ലാതൊരു ഓണവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചു. അതുപോലെയുള്ള ക്ലബ്ബുകൾ ഇനിയും നമ്മുടെ നാട്ടിലുണ്ടാകണം. ക്ലബ്ബുകളാണ് ഒരു നാട്ടിൻ പുറത്തെ ഇങ്ങനെയുള്ള എന്താ പറയുക ആഘോഷങ്ങൾക്ക് പത്തരമാറ്റ ഭംഗിയോടുകൂടി ജനങ്ങളിൽ സാധാരണക്കാരുടെ മൈക്ക്, അല്ലെങ്കിൽ ചില ആളുകൾക്ക് മൈക്ക് വേണ്ടിയായിരിക്കും മൈക്കിൽ സംസാരിക്കാൻ, നല്ല സംഘാടകരെ ഉണ്ടാക്കുന്നത്, നല്ല കലാരൂപങ്ങൾ ഒത്തുചേർന്ന് എപ്പോഴും അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു ഒന്ന് ആഘോഷിക്കാൻ കിട്ടുന്ന അവസരമൊക്കെ ആയിരുന്നു ക്ലബ്ബുകൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തിരുവാതിര കളി കുറേ കളികളുമൊക്കെ ഉണ്ടെങ്കിലും ഒരു കാലത്ത് ഓണത്തിനിറങ്ങുന്ന തിരുവാതിരയ്ക്ക് ഒരു ചന്തം തന്നെയായിരുന്നു. അങ്ങനെ ഓണത്തിന്റെ ചന്തം കുറയ്ക്കാതെ മാറ്റുകുറയ്ക്കാതെ ക്ലബ്ബുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള, അല്ലെങ്കിൽ ഇല്ലാതായി പെട്ടെന്ന് അന്യം നിന്ന് പോയിട്ടുള്ള ക്ലബ്ബുകളൊക്കെ വീണ്ടും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇങ്ങനെയുള്ള കൂട്ടായ്മ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ചോരത്തിളപ്പോടുകൂടി നിങ്ങളുടെ ക്ലബിന്റെ പ്രോഗ്രാമുകളൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കണം. ഓണക്കാലത്തെ വരവേൽക്കാൻ മണ്ണും മനസ്സും എല്ലാം ഒരുങ്ങി കഴിഞ്ഞു. അമ്മമാരിത് കേട്ടോണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുപ്പി കഴുകൽ, പാത്രം കഴുകൽ, എന്താ പറയുക, മരുന്ന് കുപ്പി വരെ കഴുകി വൃത്തിയാക്കുന്ന ടീംസ് ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത് കേട്ടോ. അപ്പോൾ ഉഷാറായിട്ട് പണിയൊക്കെ നടക്കട്ടെ. ഓണത്തെ വരവേൽക്കാനായിട്ട് നിങ്ങളുടെ കാതോരത്ത് ഞങ്ങളും കൂടെയുണ്ട്. ആഘോഷിക്കൂ, ആർമാദിക്കൂ. സ്റ്റേഡിയം 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളിസിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
5: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
6: 20 Kia Seros കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
7: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
6: TNC അപ്ലൈ.
8: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
10: നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട്. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: വാഹനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിന് ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
5: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
6: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24-hour എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
8: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം ഇന്റർ റേഡിയോ 91.2.

0: കാർ ബുക്ക് ചെയ്ത
1: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
0: 45 ദിവസം
1: മൈജിൻ ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
3: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
3: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
3: നടത്താം.
5: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
7: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
5: ത്രിൽ അടുപ്പിക്കുന്ന ഓണ ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
8: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
5: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
8: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.

0: മഹത്തായ 30 വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
1: കൊല്ലങ്ങാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
5: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
7: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
8: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
9: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
10: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
11: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
10: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
11: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
10: TNC അപ്ലൈ.
4: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.
12: ഓണ ഷോപ്പിംഗോ? ആ ഓഫറിനേക്കാൾ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
13: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
14: മൈജി ഓണം, മാസോണം, സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
1: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക.
0: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാം.
2: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.

0: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
1: ത്രില്ലടിപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
2: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
1: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്? ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടോ?
6: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
5: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
7: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
6: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
7: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
6: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
8: TNC അപ്ലൈ.
9: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.
10: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ
11: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
12: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
10: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
13: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
4: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
5: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HR&J മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
4: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കും.
5: അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
4: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
5: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
4: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
5: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
4: എടി മിടുക്കി.
3: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പാട്ടും വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇൻ റേഡിയോ 91.

0: മൈജിയിലേക്ക് വിടാം.
1: ഓണം ഷോപ്പിംഗോ?
0: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറിൽ എന്താ ഇത്ര അത്യാവശ്യം?
2: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളയാ.
3: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
4: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
5: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
4: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
6: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
3: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
2: 20 കിയാ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
3: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
2: TNC അപ്ലൈ.

0: ജാലകം.
1: കരിയർ ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കരിയർ ജാലകത്തിൽ നിങ്ങൾക്കൊപ്പമുള്ളത് ഞാൻ ജസീന റഹീം. കായിക രംഗത്തോട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്ന് നിരവധി കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് മുന്നിലുള്ളത്. കളിക്കാരനാകുക എന്നത് മാത്രമല്ല, സ്പോർട്സ്, ഫിറ്റ്നസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, കോച്ചിങ്, സ്പോർട്സ് മാനേജ് തുടങ്ങിയ മേഖലകളിലും മികച്ച കരിയർ കണ്ടെത്താൻ എങ്ങനെയാണ് കഴിയുന്നത് എന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ്. എപ്പിസോഡിലേക്ക് ഏവർക്കും ഒന്നുകൂടി സ്വാഗതം. ഇത് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ്. പ്രോഗ്രാമിന്റെ പേര് BPES, അതായത് ബാച്ചിലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ്. എന്താണ് BPS? ഇപ്പൊ പേരിൽ തന്നെ പറയുന്നത് പോലെ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെയും സ്പോർട്സിന്റെയും ശാസ്ത്രീയവും പ്രായോഗികവുമായ പഠനമാണ് BPS. നേരത്തെ പറഞ്ഞതുപോലെ കായിക പരിശീലനം, ഫിറ്റ്നസ്, എക്സർസൈസ്, സ്പോർട്സ് സയൻസ്, കോച്ചിങ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, സ്പോർട്സ് മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളെ കുറിച്ചുള്ള അറിവും പ്രായോഗിക പരിശീലനവും ഈ കോഴ്സിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നു. അതായത് കളിക്കാൻ ഇഷ്ടമാണ് എന്ന ഒരു താല്പര്യത്തെ ഒരു പ്രൊഫഷണൽ കരിയറായി മാറ്റാൻ സഹായിക്കുന്ന ഒരു ഡിഗ്രി പ്രോഗ്രാമാണ് BPS. ഇനി BPSന് ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് നോക്കാം, അതല്ലെങ്കിൽ ആർക്കാണ് ഇത് ഏറ്റവും ഉപയോഗപ്രദമാകുന്നത് എന്ന് നോക്കാം. സ്പോർട്സിലും ഫിസിക്കൽ ഫിറ്റ്നസിലും താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ കോഴ്സ് ഏറെ അനുയോജ്യമായത്. ഇത് സ്പോർട്സിന് താല്പര്യമില്ലാത്ത വിദ്യാർത്ഥികളെ ആണെങ്കിൽ ഈ കോഴ്സ് കണ്ടിന്യൂ ചെയ്യുന്നതിന് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. ഫുട്ബോൾ, ക്രിക്കറ്റ്, അത്ലറ്റിക്സ്, വോളിബോൾ, ബാസ്കറ്റ്ബോൾ തുടങ്ങിയ സ്പോർട്സിൽ എന്ന് മാത്രമല്ല, ചിലപ്പോൾ ഫിറ്റ്നസ് ട്രെയിനിങ്, കോച്ചിങ്, ടീച്ചിങ്, സ്പോർട്സ് അഡ്മിനിസ്ട്രേഷൻ എല്ലാ മേഖലകളിലും കരിയർ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും BPES പരിഗണിക്കാവുന്നതാണ്. പ്ലസ് ടുവിൽ ഏത് സ്ട്രീം പഠിച്ച വിദ്യാർത്ഥികൾക്കും പല സ്ഥാപനങ്ങളിലും BPSന് അവസരമുണ്ട്. എന്നാൽ എലിജിബിലിറ്റി, മിനിമം മാർക്സ്, ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്, സ്പോർട്സ് പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ് എന്നിവ സർവകലാശാലയ്ക്കും കോളേജിനും ഒക്കെ അനുസരിച്ച് വ്യത്യാസപ്പെടാം. അതിനാൽ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട ഓരോ സ്ഥാപനത്തിനും ഓരോ എലിജിബിലിറ്റി നിർബന്ധമായി ഉണ്ടാവും. അതെല്ലാം പരിശോധിച്ചിട്ട് വേണം കോഴ്സിലേക്ക് പോകാൻ. കേരളത്തിലാണെങ്കിൽ വളരെ കുറച്ച് ക്യാമ്പസുകളെ ഉള്ളൂ, ഒരു രണ്ടോ മൂന്നോ ക്യാമ്പസുകളെ ഉള്ളൂ. എന്നാൽ കേരളത്തിന് പുറത്ത് ധാരാളം ക്യാമ്പസുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. UGC അപ്രൂവ്ഡായ ഒരു ക്യാമ്പസിലാണ് പഠിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുകയും വേണം. കോഴ്സിന്റെ കാലാവധി സാധാരണയായി 3 വർഷം പ്രോഗ്രാമാണ്. എന്നാൽ ചില സർവകലാശാലകളൊക്കെ ഹോണേഴ്സ് പ്രോഗ്രാമായിട്ട് 4 വർഷം തന്നെ നൽകുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന്, നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റിയുടെ BPS പ്രോഗ്രാം 3 വർഷമാണ്. കേരളത്തിലെ ചില കോളേജുകളിൽ 4-year BPS പ്രോഗ്രാമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. MG യൂണിവേഴ്സിറ്റി 2026-27 അഡ്മിഷനിലും BPS ഹോണേഴ്സ് പ്രോഗ്രാമായിട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ BPS എത്ര വർഷമാണ് എന്ന് മാത്രം നോക്കാതെ തിരഞ്ഞെടുക്കുന്ന സർവകലാശാലയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പരിശോധിക്കണം. BPSൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് ഇനി നോക്കാം. അനാട്ടമി, എക്സസൈസ് ഫിസിയോളജി, ബയോമെക്കാനിക്സ്, സ്പോർട്സ് സൈക്കോളജി, ഫിസിക്കൽ ഫിറ്റ്നസ്, കോച്ചിങ് ടെക്നിക്സ്, മോട്ടോർ ലേണിംഗ്, സ്പോർട്സ് മാനേജ്മെന്റ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ, യോഗ, വിവിധ സ്പോർട്സുകളിലെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും ഒക്കെ പഠിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ഇത് BPS എന്ന് പറയുന്നത് ഒരു ഡിഗ്രി എന്നതിനപ്പുറത്തേക്ക് തിയറിയും പ്രാക്ടിക്കൽ ട്രെയിനും എല്ലാം കൂടി ചേർന്നിട്ടാണ് ഉള്ളത്. BPS കഴിഞ്ഞാലും ധാരാളം കരിയർ ഓപ്ഷൻസ് ഉണ്ട്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ, സ്പോർട്സ് കോച്ച്, ഫിറ്റ്നസ് ട്രെയിനർ, ജിം ഇൻസ്ട്രക്ടർ, സ്പോർട്സ് ഓഫീസർ, സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്റർ, സ്പോർട്സ് മാനേജർ തുടങ്ങിയ പല മേഖലകളിലും ജോലി ചെയ്യാൻ കഴിയും. അതുകൂടാതെ സ്പോർട്സ് അക്കാദമിക്സ്, ഫിറ്റ്നസ് സെന്റേഴ്സ്, സ്കൂൾസ്, കോളേജസ്, സ്പോർട്സ് ക്ലബ്, സ്പോർട്സ് ഓർഗനൈസേഷൻ തുടങ്ങിയ മേഖലകളിലും അവസരങ്ങൾ ലഭിക്കും. സ്പോർട്സ് ഇൻഡസ്ട്രി കൂടുതൽ പ്രൊഫഷണൽ ആകുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ സാധ്യതകൾ ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, സ്വന്തമായ ഒരു കരിയർ സംഭവവും ഈ മേഖലയിലൂടെ കടന്നുപോയാൽ സാധ്യമാണ്. BPS കഴിഞ്ഞാൽ ഹയർ സ്റ്റഡീസിനും ഓപ്ഷൻസ് ഉണ്ട്, മാസ്റ്റേഴ്സ് ലെവൽ പ്രോഗ്രാംസ് ഉണ്ട്. ആ മേഖലകളിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും. അതിനെ തുടർന്ന് റിസർച്ച് മേഖലകളിലേക്കും ഒക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. എല്ലാ സാധ്യതകളുമാണ്. ഇപ്പൊ സ്പോർട്സിനോട് താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും BPSനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക, അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഏറ്റവും നല്ലൊരു സാധ്യത തന്നെയാണ്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 7559913653. നമ്പർ ഒന്നുകൂടി പറയാം, 7555991356. കരിയർ ജാലകം ഇത്ര നേരവും കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.

പ്രിയപ്പെട്ട ലേഡീസ് ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 അമ്മയ്ക്കൊരു സ്നേഹ പായസം എന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യയാണ്. ഓണമൊക്കെ വരുമ്പോൾ അമ്മമാരുടെ പണി ഇരട്ടിയാണല്ലേ. രാവിലെ മുതൽ കിച്ചണിൽ അവരങ്ങനെ ഓട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ നമ്മൾക്ക് അമ്മമാരെ അടുക്കളയിൽ കയറ്റാതെ അവർക്ക് കുറച്ച് റെസ്റ്റ് കൊടുത്തുകൊണ്ട് നമ്മുടെ കൊച്ചു കൂട്ടുകാർ ഇറങ്ങുകയാണ്. അമ്മയ്ക്കൊരു സ്നേഹ സമ്മാനമായിട്ട് സദ്യയിലെ സൂപ്പർ താരമായിട്ടുള്ള അവിയൽ ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ പഠിച്ചാലോ. എന്നാൽ ഈ അവിയലിന് പിന്നിൽ മറ്റൊരു നാടോടിക്കഥയുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ, പണ്ടെങ്ങോ നമ്മുടെ പഞ്ചപാണ്ഡവല്ലെ ഭീമൻ വനവാസകാലത്ത് അജ്ഞാതവാസ സമയത്ത് വിരാട രാജാവിന്റെ കൊട്ടാരത്തിൽ വല്ലഭൻ എന്ന പേരിൽ പാചകക്കാരനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് പോലും. അന്നൊരിക്കൽ അടുക്കളയിൽ ബാക്കി വന്ന പച്ചക്കറികൾ കളയാതെ എല്ലാം കൂട്ടി വെട്ടിനുറുക്കി തേങ്ങയും ചേർത്ത് വേവിച്ച ഭീമൻ തട്ടിക്കൂട്ടിയ ഒരു പുതിയ കൂട്ടുകറിയാണ് പിന്നീട് അവിയൽ എന്ന പേരിൽ പ്രശസ്തമായത് പോലും. പലത് ചേർത്തുണ്ടാക്കിയത് കൊണ്ടാണ് ഇതിന് അവിയൽ എന്ന പേര് വന്നത്. അപ്പോ ഇത്തരം ചരിത്രമുള്ള അവിയൽ ഈ ഓണത്തിന് അമ്മമാർക്ക് റെസ്റ്റ് കൊടുത്തുകൊണ്ട് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് ഉണ്ടാക്കാൻ പഠിച്ചാലോ. ആദ്യം തന്നെ നമുക്ക് അവിയലിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളെല്ലാം നീളത്തിൽ നുറുക്കിയെടുക്കാം. അവിയലിന് എല്ലാ പച്ചക്കറികളും ഇടാമെന്നതാണ് മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം. ചേന, ചേമ്പ്, ഉരുളക്കിഴങ്ങ്, തക്കാളി, മുരിങ്ങയ്ക്ക, സവാള, വെള്ളരിക്ക, പടവലങ്ങ, അങ്ങനെ നമ്മുടെ കൈവശമുള്ള എല്ലാ പച്ചക്കറികളും നമുക്ക് അവിയലിന് വേണ്ടിയിട്ട് കഷ്ണങ്ങളാക്കി എടുക്കാവുന്നതാണ്. അവിയലിനരിയുന്ന സമയത്ത് എല്ലാം തുല്യ വലുപ്പമായിട്ട് നീളത്തിൽ അരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതല്ലെങ്കിൽ പല പച്ചക്കറികളും പല പല വേവായി പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു പച്ചക്കറികളെല്ലാം നുറുക്കി എടുത്തു വെക്കാം. അങ്ങനത്തെയും നമ്മുടെ പച്ചക്കറികളെല്ലാം നമ്മൾ അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച പച്ചക്കറികൾ ഒരു ചട്ടിയിലേക്കിട്ട് മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും ചേർത്ത് അടുപ്പത്ത് വെച്ച് വേവിക്കാം കേട്ടോ. ശ്രദ്ധിക്കുക, ഇതിലേക്ക് ഇപ്പോഴേ തക്കാളി ഇടരുത് കേട്ടോ. തക്കാളി പിന്നീട് ഇട്ടാൽ മതി, അതല്ലെങ്കിൽ നല്ലോണം വെന്തങ്ങ് കുഴഞ്ഞു പോകും കേട്ടോ. ഈ പച്ചക്കറികളെല്ലാം വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ തിരുമ്മിയെടുക്കാം. ഞാൻ ഈ തേങ്ങയെല്ലാം തിരുമ്മിയെടുക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ പോയി കുറച്ച് പാട്ടുകളെല്ലാം കേട്ടിട്ട് ഓടിവാ. ഇത് എന്റെ റേഡിയോ 91.2 അമ്മയ്ക്കൊരു സ്നേഹ പായസമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയും.

0: തിരികെ എത്താം. ഇത് എന്റെ റേഡിയോ 91.2 അമ്മയ്ക്കൊരു സ്നേഹ പായസം എന്ന പ്രത്യേക പരിപാടിയിലേക്ക്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യയാണ്. അപ്പോൾ നമ്മൾ ദേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അവിയലാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറികളെല്ലാം വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയം കൊണ്ട് നമ്മൾ തേങ്ങയെല്ലാം തിരുമ്മി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിറകിയെടുത്ത തേങ്ങയിലേക്ക് കുറച്ച് ജീരകവും രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ശ്രദ്ധിക്കുക, നന്നായിട്ടൊന്ന് അരഞ്ഞു പോകരുത്, ഒന്ന് ചതച്ചെടുക്കാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ. ദേ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ആ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് വെന്ത് വരുന്ന സമയത്ത് അതിന്റെ മുകളിലേക്ക് നമുക്ക് അരച്ചു വെച്ച ആ ഒരു തേങ്ങാക്കൂട്ടും കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും ചേർത്ത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരുപാട് ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ വളരെ ചെറുതായിട്ട് ശ്രദ്ധിച്ച് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി അവസാനമായിട്ട് 2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ മുകളിലേക്ക് ഒഴിച്ചെന്നെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ദീ അവിയൽ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ കറികളൊക്കെ ഉണ്ടാക്കാൻ വളരെയധികം സിമ്പിളാണ്. പക്ഷെ നമുക്കറിയാത്തത് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണെന്ന് തോന്നിപ്പോകുന്നത്. എന്ത് തന്നെയായാലും നമുക്ക് നാളെ മറ്റൊരു കൊതിയൂറും വിഭവങ്ങളുമായിട്ട് കേട്ടുമുട്ടാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
2: ലുലു ഹൈപ്പർമാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
1: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
2: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
1: TNC apply. ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
2: അതെങ്ങനെ?
1: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: നമസ്കാരം, എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ഗോപിക. ഓണക്കാല ഡ്യൂട്ടി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകി വരുന്ന അലവൻസ് സർക്കാർ ഇരട്ടിയാക്കി. 500 രൂപയാണ് നിലവിൽ നൽകിയിരുന്നത്. ഇത്തവണ 1000 രൂപയാക്കിയാണ് സർക്കാർ വർദ്ധിപ്പിച്ചത്. ഓണത്തിന് ഡ്യൂട്ടി ചെയ്യുന്ന സംസ്ഥാനത്തെ മുഴുവൻ പോലീസുകാർക്കും പുതുക്കിയ അലവൻസ് ലഭ്യമാക്കും. ഓണക്കാലം പ്രമാണിച്ച് KSRTC ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഉത്സവബത്തയും അഡ്വാൻസും വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായും ഇതിനായി 33.92 കോടി രൂപ അനുവദിച്ചതായും ഗതാഗത മന്ത്രി CP ജോൺ അറിയിച്ചു. പെൻഷൻകാർക്ക് ഓണം അലവൻസും സ്ഥിരം ജീവനക്കാർക്ക് സാലറി അഡ്വാൻസും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളാണ് ഇത്തവണ അനുവദിച്ചിരിക്കുന്നത്. താലൂക്ക് തലം മുതൽ ജനറൽ ആശുപത്രികളിൽ വരെ ഓരോ ബ്ലോക്കുകളിലും ആരോഗ്യവകുപ്പ് മേ ഐ ഹെൽപ്പ് യു ഡെസ്കുകൾ സ്ഥാപിക്കുന്നു. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മാർഗനിർദ്ദേശം നൽകുകയാണ് ലക്ഷ്യം. മാന്യമായി പെരുമാറുന്ന പരിശീലനം ലഭിച്ച ജീവനക്കാരായിരിക്കും ഡെസ്കുകളിൽ ഉണ്ടാവുക. രോഗിയുടെ വിവരങ്ങൾ വാർഡുകളുമായി ഏകോപിപ്പിച്ച് ബന്ധുക്കൾക്ക് കൈമാറണമെന്നും ആരോഗ്യവകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നു. ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിൽ സുതാര്യമായ ടോക്കൺ സംവിധാനത്തിലൂടെ ആദ്യം വരുന്നവർക്ക് ആദ്യമെന്ന ക്രമത്തിൽ പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തും. QR കോഡ് സ്കാൻ ചെയ്ത് OP ടോക്കൺ നേടാനും ഓൺലൈനായി ടിക്കറ്റ് നിരക്ക് അടയ്ക്കാനും കഴിയുന്ന സ്കാൻ ആൻഡ് ബുക്ക് നടപ്പാക്കും. OP സേവനം സാധാരണയായി 8 മുതൽ ഉച്ചയ്ക്ക് 1 വരെ ആയിരിക്കുമെങ്കിലും ടോക്കൺ ലഭിച്ച അവസാന രോഗിയെ കാണുന്നതുവരെ ഡോക്ടർമാർ ഉണ്ടാകും. വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവർക്ക് കൺസൾട്ടേഷനില്ലാതെ 6 മാസം വരെ മരുന്നുകൾ ലഭ്യമാക്കും. OP IP എമർജൻസി വിഭാഗങ്ങളിലെല്ലാം പേജ് നമ്പറിട്ട പരാതി നിർദ്ദേശ രജിസ്റ്റർ സൂക്ഷിക്കണം. ഇവ ദിവസവും സൂപ്പർവൈസറി ഓഫീസർ പരിശോധിച്ച് ഡെപ്യൂട്ടി സൂപ്രണ്ടിന് റിപ്പോർട്ട് ചെയ്യണം. ഓണവിപണിയിൽ മുന്നേറ്റവുമായി സപ്ലൈകോ. ഈ മാസം 1 മുതൽ ഇന്നലെ ഉച്ചവരെയുള്ള കണക്കുകൾ പ്രകാരം സപ്ലൈകോയുടെ വിറ്റുവരവ് 207 കോടി രൂപ പിന്നിട്ടു. ഇതിൽ സബ്സിഡി ഇനത്തിൽ 72 കോടി രൂപയും നോൺ സബ്സിഡി ഇനത്തിൽ 135 കോടി രൂപയുമാണ് ലഭിച്ചത്. 19 ദിവസത്തിനിടെ 26 ലക്ഷത്തോളം ഉപഭോക്താക്കൾ സപ്ലൈകോയുടെ വിൽപ്പനശാലകളും ഓണം ഫെയറുകളും സന്ദർശിച്ചു. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ പ്രത്യേകമായി സംഘടിപ്പിച്ച ഫെയറുകളിൽ നിന്നു മാത്രം ഏകദേശം 2 കോടിയുടെ വിറ്റുവരവും ലഭിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം ജില്ലകളിൽ നടക്കുന്ന മെഗാ ട്രേഡ് ഫെയറുകളിൽ ഏറ്റവും കൂടുതൽ വിറ്റുവരവ് ഇതുവരെ രേഖപ്പെടുത്തിയത് കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന ഫെയറിലാണ്. ഇവിടെ 32 ലക്ഷത്തിന്റെ വിറ്റുവരവാണ് ഉണ്ടായത്. ഈ മാസം 13-ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്കിൽ ആരംഭിച്ച മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന് ഇതുവരെ 30 ലക്ഷം രൂപയുടെ വിറ്റുവരവും ലഭിച്ചു. AAY വിഭാഗത്തിന് സൌജന്യമായി നൽകുന്ന 6 ലക്ഷം കിറ്റുകളിൽ 4,32,000 എണ്ണം വിതരണത്തിനായി റേഷൻ കടകളിൽ എത്തിച്ചു കഴിഞ്ഞു. ഇന്ന് മുഴുവൻ കിറ്റുകളും റേഷൻ കടകളിൽ ലഭ്യമാകുമെന്നും മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞു. ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസിന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി, ചവറ, കൊല്ലം, ഇരവിപുരം തുടങ്ങിയ സ്ഥലങ്ങളിലെ തീരദേശ പ്രദേശങ്ങളിലും മറ്റ് അനുയോജ്യമായ സ്ഥലങ്ങളിലും ഗാർഹിക ആവശ്യത്തിനായി കുറഞ്ഞ നിരക്കിൽ പരമാവധി 45 അടി ആഴത്തിൽ കുഴൽക്കിണർ നിർമ്മിച്ചു നൽകും. നിർമ്മാണ പ്രവർത്തനത്തിന്റെ നടപടികൾ ഭൂജല വകുപ്പ് ഫീസിബിലിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. കുഴൽക്കിണർ നിർമ്മിക്കുന്നതിന് ഭൂജല വകുപ്പ് തേവള്ളി ഹൈസ്കൂൾ ജംഗ്ഷനിലുള്ള ഓഫീസുമായി ബന്ധപ്പെടണം. കൂടുതൽ വിവരങ്ങൾക്ക് 0474-279-313 എന്ന നമ്പരുമായി ബന്ധപ്പെടുക. എൽനിനോ പ്രതിഭാസം നവംബർ ഡിസംബറോടെ ശക്തിപ്പെടുമെന്നും മുൻകാലങ്ങളെക്കാൾ രൂക്ഷമായേക്കുമെന്നും മുന്നറിയിപ്പ്. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷനും പൊതു സ്വകാര്യ കാലാവസ്ഥാ പഠന കേന്ദ്രങ്ങളും നൽകുന്ന സൂചനകൾ പ്രകാരം മറ്റ് ചില ഘടകങ്ങളും ചേരുന്നതിനാൽ കേരളത്തിന് ഇരട്ടി ആഘാതമാകാൻ സാധ്യതയുണ്ട്. പസഫിക് സമുദ്രത്തിലെ താപനില അസാധാരണമായി ഉയരുമെന്നാണ് വിലയിരുത്തുന്നത്. ഇത് കടലിന്റെ ആഴങ്ങളിലേക്ക് ചൂടെത്തിക്കും. സാധാരണ 100 മുതൽ 150 മീറ്റർ ആഴങ്ങളിലേക്ക് എന്നുള്ളത് മാറി 200 മുതൽ 250 മീറ്റർ ആഴം വരെ ചൂടാകും. ശക്തമായ മഴയ്ക്കൊപ്പം അന്തരീക്ഷത്തിലേക്ക് വലിയ തോതിൽ ചൂടും ഈ മേഘങ്ങളിൽ നിന്ന് പടരും. ഇതോടെ ഭൂമിയിൽ ഉഷ്ണം വർദ്ധിക്കും. അപ്രതീക്ഷിത പ്രളയങ്ങൾ, കനത്ത ഉഷ്ണദിനങ്ങൾ ഇവയൊക്കെ മാറി മാറി വരികയോ ഇവയിലൊന്ന് നീണ്ടു നിൽക്കുകയോ ചെയ്യാമെന്ന് കുസാറ്റ് റഡാർ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ MG മനോജ് പറഞ്ഞു. ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കേരള തീരത്ത് വ്യാഴാഴ്ച വൈകുന്നേരം 5:30 വരെ 1.1 മുതൽ 1.8 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. തീരദേശ മേഖലകളിൽ, പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ പ്രത്യേക ജാഗ്രത ആവശ്യമാണ്. തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ, കൊല്ലം ആലപ്പാട് മുതൽ ഇടവ വരെ, ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നും മഴയ്ക്ക് സാധ്യത. ഞായറാഴ്ച വരെ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. അതേസമയം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനം അനുസരിച്ച് ഇന്ന് ഒരു ജില്ലകളിലും പ്രത്യേക മുന്നറിയിപ്പില്ല. ചുറ്റുവട്ട വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. കാതോർത്തുകൊണ്ടേയിരിക്കൂ KRDA കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2.

0: പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: ചേട്ടാ, മൈജിയിലേക്ക് വിടാം.
4: ഓണ ഷോപ്പിംഗോ?
3: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
4: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്. 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്. എനിക്ക് ഒന്ന് പോകണം.
5: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീ പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എസ്തെറ്റിക് സർജറികളും.
7: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: ശനിയാഴ്ചത്തെ ആവേശ പോരാട്ടത്തിൽ പങ്കെടുക്കുന്നത് 71 ജലരാജാക്കന്മാർ. സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾ സജീവമായി. വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം ട്രേഡ് ഫെയർ നാളെ മുതൽ തിരുവനന്തപുരം കനകക്കുന്നിൽ. കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടകം തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31-ാമത് യോഗം ചെന്നൈയിൽ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ, തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി, തെലങ്കാന ഉപമുഖ്യമന്ത്രി, പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ എന്നിവരും സന്നിഹിതരാണ്. അന്തർ സംസ്ഥാന സഹകരണം, സാമ്പത്തിക വളർച്ച, വ്യാവസായിക നിക്ഷേപം, ജലവിഭവ പങ്കിടൽ, അതിർത്തി തർക്കങ്ങൾ തുടങ്ങിയവ സുപ്രധാന വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയാകും. 4-ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് സിംഗപ്പൂരിൽ. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവർ പങ്കെടുക്കും. ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയുടെ ഘടനയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ത്യ. വികസ്വര രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് നിലവിലെ ആഗോള സാഹചര്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ സമിതി മാറേണ്ടതുണ്ടെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി. ഗ്ലോബൽ സൌത്ത് മേഖലയ്ക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ ചാർജ് ഡി അഫയേഴ്സ് യോജന പട്ടേൽ വ്യക്തമാക്കി. നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. മറ്റന്നാൾ പുന്നമടക്കായലിൽ ഓളപ്പരപ്പുകളിൽ ജലരാജാക്കന്മാരുടെ ആവേശ പോരാട്ടം വീക്ഷിക്കാൻ ജലോത്സവ പ്രേമികളും ഒരുങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: 72-ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മാറ്റൊരുക്കുന്നത്. ഇതിൽ 22 ചുണ്ടന്മാരാണ്. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും വള്ളങ്ങളുടെ തുടർച്ചൽ പരിശീലനം പുരോഗമിക്കുന്നു. കരക്കാരും ക്ലബ്ബുകളും വലിയ ആവേശത്തിലാണ്. വള്ളങ്ങളുടെ മുന്നോടിയായുള്ള പരിപാടികൾ പുരോഗമിക്കുകയാണ്. വർണ്ണശബളമായ ഘോഷയാത്ര ആലപ്പുഴ നഗരത്തിൽ നടന്നു. വള്ളംകളി ആവേശവും കുട്ടനാടിന്റെ പച്ചപ്പും നിറഞ്ഞ ഫോട്ടോ പ്രദർശനം തുഴത്താളം ശ്രദ്ധേയമാണ്. വഞ്ചിപ്പാട്ട് മത്സരത്തിനും ആവേശ കടലിരമ്പി. വിദേശികളടക്കമുള്ള വള്ളംകളി പ്രേമികൾ ആലപ്പുഴയിൽ എത്തിക്കഴിഞ്ഞു.
0: തിരുവോണത്തിന് ഇനി ദിവസങ്ങൾ മാത്രം. സംസ്ഥാനത്ത് ഒരുക്കങ്ങൾ സജീവമായി. ഓണവിപണികളിൽ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികളും ആരംഭിച്ചു. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായ ട്രേഡ് ഫെയറിന്റെയും എക്സിബിഷന്റെയും ഉദ്ഘാടനം തിരുവനന്തപുരം കനകക്കുന്നിൽ നാളെ മന്ത്രി പി സി വിഷ്ണുനാഥ് നിർവഹിക്കും. ഈ മാസം 30 വരെ നടക്കുന്ന ട്രേഡ് ഫെയറിൽ 100 സ്റ്റാളുകളാണുള്ളത്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. ഓണത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് അധിക സർവീസുകൾ നടത്തുമെന്ന് കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. ഈ മാസം 22, 24, 25 തീയതികളിൽ ഉച്ചകഴിഞ്ഞ് 3 മുതൽ തിരക്കുള്ള സമയങ്ങളിൽ അധിക സർവീസ് നടത്തും. ഞായറാഴ്ച 2 ട്രെയിനുകൾ കൂടുതലായി സർവീസ് നടത്തും. എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൌണ്ടിലെ ഓണം മെഗാ ട്രേഡ് ഫെയറിലേക്ക് സൌജന്യ യാത്ര ഒരുക്കി സപ്ലൈകോ. ഇതിനായി സജ്ജീകരിച്ചിരിക്കുന്ന 2 KSRTC ലോ ഫ്ളോർ AC ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് ഇന്നുച്ചയ്ക്ക് വൈറ്റില ഹബ്ബിൽ മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിക്കും. ഈ മാസം 25 വരെയാണ് സർവീസുകൾ. ഓണക്കാലത്ത് സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കി. ഈ മാസം 30 വരെ RPFമായി ചേർന്ന് റെയിൽവേ പോലീസ് സംയുക്ത പരിശോധന നടത്തും. പരാതികൾ റെയിൽ മദർ പോർട്ടൽ നമ്പരായ 139 9846200 എന്നിവയിലോ അറിയിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മവാർഷിക ദിനമായ ഇന്ന് രാജ്യം സദ്ഭാവനാ ദിനം ആചരിക്കുന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തിനായുള്ള രാജീവ് ഗാന്ധിയുടെ സേവനങ്ങളെയും പൊതുജീവിതത്തിലെ സംഭാവനകളെയും അനുസ്മരിക്കുന്നതായി ഉപരാഷ്ട്രപതി പറഞ്ഞു. ശബരിമല മണ്ഡലകാലത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതായി ദേവസ്വം

0: മന്ത്രി കെ മുരളീധരൻ. മുഖ്യമന്ത്രി നേരിട്ട് പമ്പയിൽ യോഗം വിളിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല തീർത്ഥാടക സൌഹൃദ ആശയവിനിമയ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ശബരിമലയിൽ നിന്ന് ഭക്തർക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയ സന്ദേശ് മാസിക മന്ത്രി പുറത്തിറക്കി. കൊല്ലത്തെ വിവിധ കേന്ദ്ര പദ്ധതികളുടെ പുരോഗതി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് നേരിട്ട് വിലയിരുത്തും. അഷ്ടമുടി ജൈവ വൈവിധ്യ മേഖലയുമായി ബന്ധപ്പെട്ട നിർമ്മാണ മേഖലകൾ അദ്ദേഹം സന്ദർശിക്കും. ശിവഗിരി സർക്യൂട്ട് സംബന്ധിച്ച അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്ന കേന്ദ്രസഹമന്ത്രി ശാന്തിഗിരി ആശ്രമത്തിന്റെ പ്രസാദ് പദ്ധതിയുമായി ബന്ധപ്പെട്ട യോഗത്തിലും പങ്കെടുക്കും. മുഴുവൻ ഭിന്നശേഷിക്കാർക്കും UDID കാർഡ് വിതരണം ചെയ്യുന്നതിനുള്ള പ്രത്യേക കർമ്മ പദ്ധതിക്ക് പാലക്കാട് ജില്ലയിൽ തുടക്കമായി. പ്രവർത്തന ഏകോപനം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: അർഹരായ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും 3 മാസത്തിനകം UDID കാർഡുകൾ ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ തീർപ്പാക്കാനുള്ള 2455 അപേക്ഷകളിൽ അടിയന്തര നടപടി സ്വീകരിക്കും. പ്രതിവാര മെഡിക്കൽ ബോർഡുകളും പ്രത്യേക പരിശോധനാ ക്യാമ്പുകളും ജനകീയ രജിസ്ട്രേഷൻ ഡ്രൈവുകളും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കിടപ്പ് രോഗികളായ ഭിന്നശേഷിക്കാർക്ക് മൊബൈൽ യൂണിറ്റുകൾ വീട്ടിലെത്തിച്ച് എൻറോൾമെന്റ് പൂർത്തിയാക്കാനുള്ള സാധ്യത പരിശോധിക്കുന്നുണ്ടെന്നും ജില്ലാ കളക്ടർ കെ സുധീർ യോഗത്തിൽ അറിയിച്ചു.
0: നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വൈകിട്ട് 6:30 മത്സരം. വിജയമോ സമനിലയോ നേടിയാൽ ഇന്ത്യയ്ക്ക് പൂളിൽ ഒന്നാമതെത്തി അടുത്ത റൌണ്ടിലേക്ക് നേരിട്ട് യോഗ്യത നേടാം. മൂന്നാറും കോവളവും കുമരകവും ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഇനി തിരുവനന്തപുരം വട്ടപ്പാറയിൽ നിന്നും പറക്കാം. വട്ടപ്പാറ സ്വദേശി കെ എൻ ഗോപകുമാരൻ നായർ സജ്ജമാക്കിയ 7.5 ഏക്കറിലെ ഹെലിപാഡും VIP ലോഞ്ചും മന്ത്രി PC വിഷ്ണുനാഥ് നാളെ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: തിരുവനന്തപുരം വട്ടപ്പാറ അമ്പലം നഗറിലാണ് ഹെലിപാഡും VIP ലോഞ്ചും ഗോപകുമാരൻ നായർ ഒരുക്കിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കോവളം, കുമരകം, മൂന്നാർ എന്നിവിടങ്ങളിലേക്ക് സർവീസ് നടത്താനാണ് ആലോചന. ഈ മാസം 22 മുതൽ 10 ദിവസത്തേക്ക് 7 മിനിറ്റ് വരെ പറക്കാൻ പ്രത്യേക ഇളവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എയർഫോഴ്സിൽ ഫൈറ്റർ പൈലറ്റായി തുടങ്ങിയ ഗോപകുമാരൻ നായർ പിന്നീട് ഹെലികോപ്റ്ററുകളുടെ വിഭാഗത്തിലേക്ക് മാറി. 1998 സ്വയം വിരമിച്ച അദ്ദേഹം 2006 ഹെലികോപ്റ്റർ കമ്പനി തുടങ്ങി. 2009 തുമ്പ ഏവിയേഷൻ സ്ഥാപിച്ചു.
0: ഉയർന്ന തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് വൈകിട്ട് വരെ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടകം തീരങ്ങളിലും മുന്നറിയിപ്പ് നൽകി. ബീച്ചുകളിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. അതേസമയം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ജോൺ മത്യാസിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. അതേസമയം കേരള തീരത്ത് ചുവപ്പ് ജാഗ്രതയുള്ള സാഹചര്യത്തിൽ മുതലപ്പുഴയിൽ കാണാതായ ഷിജിനു വേണ്ടിയുള്ള തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവച്ചു. കാലാവസ്ഥ അനുകൂലമായാൽ ഉടൻ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 525 പോയിന്റ് ഉയർന്ന് 77,434, നിഫ്റ്റി 132 പോയിന്റ് നേട്ടത്തിൽ 24,210 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 3,160 രൂപ വർദ്ധിച്ച് 1,16,800 രൂപയും ഗ്രാമിന് 14,600 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ മട്ടന്നൂർ മാലൂരിൽ പുലി കെണിയിൽ കുടുങ്ങി. KPR നഗർ സ്വദേശിയായ രാമകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ പന്നിക്കുവച്ച കെണിയിലാണ് പുലി കുടുങ്ങിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണമേഖലാ കൌൺസിൽ യോഗം ചെന്നൈയിൽ പുരോഗമിക്കുന്നു. ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയുടെ ഘടനയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ത്യ. നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. ശനിയാഴ്ചത്തെ ആവേശ പോരാട്ടത്തിൽ പങ്കെടുക്കുന്നത് 71 ജലരാജാക്കന്മാർ. സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾ സജീവമായി. വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം ട്രേഡ് ഫെയർ നാളെ മുതൽ തിരുവനന്തപുരം കനകക്കുന്നിൽ. കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടകം തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: You're listening to Enter Radio 91.2.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക്
2: പോവാജി.
3: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367. ഒരു നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നിറയെ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
1: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
2: ഓഫർ കണ്ടിട്ട്
1: ഡിസ്കൗണ്ട് ഉണ്ടാ?
2: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
1: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
0: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ചിട്ടാണോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും, കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31-ാമത് യോഗം തമിഴ്നാട്ടിൽ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ പങ്കെടുക്കുന്നു. 4-ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് നടക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ സിംഗപ്പൂർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ ഘടനയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ത്യ. വികസ്വര രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്നും ആവശ്യം. ബംഗ്ലാദേശ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കുന്നത് 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം. കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഉത്തരാഖണ്ഡ് സന്ദർശനം പുരോഗമിക്കുന്നു. മസൂറിയിലുള്ള ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ 2024 ബാച്ചിന്റെ IAS പ്രൊഫഷണൽ കോഴ്സ് രണ്ടാംഘട്ടത്തിന്റെ സമാപന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ ഡെറാഡൂണിലെ ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമിയിൽ പരിശീലനം നടത്തുന്ന 2025-27 ബാച്ച് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, റോയൽ ഭൂട്ടാൻ ഫോറസ്റ്റ് സർവീസ് ട്രെയിനി ഓഫീസർമാരെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്തിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31-ാമത് യോഗം ചെന്നൈയ്ക്ക് സമീപം കോവളത്ത് പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ, തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, തെലങ്കാന ഉപമുഖ്യമന്ത്രി, പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അന്തർ സംസ്ഥാന സഹകരണം, സാമ്പത്തിക വളർച്ച, വ്യാവസായിക നിക്ഷേപം, ജലവിഭവ പങ്കിടൽ, അതിർത്തി തർക്കങ്ങൾ തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയാകും. 4-ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് സിംഗപ്പൂരിൽ നടക്കും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, കേന്ദ്ര സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവർ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, കേന്ദ്ര സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവരുമൊപ്പമുണ്ടായിരുന്നു. സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തിയതായി ധനകാര്യ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. സാമ്പത്തിക സഹകരണം, ഡിജിറ്റലൈസേഷൻ, കണക്ടിവിറ്റി, നൈപുണ്യ വികസനം, സുസ്ഥിരത എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്തു. ഇന്നലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സിംഗപ്പൂർ വിദേശകാര്യമന്ത്രി വിവിയൻ ബാലകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ ജപ്പാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ജപ്പാൻ പ്രതിരോധമന്ത്രി ഷിൻജിറോ കൊയ്സുമിയും സംയുക്തമായാണ് യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തൽ, ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷ തുടങ്ങിയവ ചർച്ചയാകും. നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥൻ, വെസ്റ്റേൺ നേവൽ കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സഞ്ജയ് വാൽസായൻ എന്നിവരുമായി ജപ്പാൻ പ്രതിരോധമന്ത്രി ചർച്ച നടത്തി. യോഗത്തിന് മുന്നോടിയായി ഇന്ന് രാവിലെ ജപ്പാൻ പ്രതിരോധമന്ത്രി ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി പ്രകാരം നിർമ്മിച്ച 235,000 വീടുകളുടെ താക്കോൽ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് പട്നയിൽ കൈമാറി. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്കുള്ള അനുമതി പത്രങ്ങളുടെ വിതരണവും അദ്ദേഹം നിർവ്വഹിച്ചു. കൃഷി ജൻ കല്യാൺ സംവാദ് പരിപാടിയിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഡൽഹിയിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടി 2026 മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ലഫ്റ്റനന്റ് ഗവർണർ തരൺജീത് സിംഗ് സന്ധു ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു. ഉച്ചകോടിയുടെ പ്രധാന വേദികളിലും പ്രതിനിധികൾ സഞ്ചരിക്കുന്ന പാതകളിലും സുഗമമായ ഗതാഗതം, ശക്തമായ സുരക്ഷ, മികച്ച നഗരശുചിത്വം, അടിയന്തര വൈദ്യസഹായ സംവിധാനങ്ങൾ എന്നിവ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്കും ഏജൻസികൾക്കും അദ്ദേഹം നിർദ്ദേശം നൽകി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷപദം ജനകേന്ദ്രീകൃതവും മനുഷ്യത്വത്തിന് പ്രഥമ പരിഗണന നൽകുന്നതുമായിരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ്. സുസ്ഥിര ജീവിതശൈലി, വനവൽക്കരണം, കാലാവസ്ഥാ പ്രതിരോധം എന്നിവയിലാണ് ഇന്ത്യയുടെ ശ്രദ്ധയെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മവാർഷിക ദിനമായ ഇന്ന് രാജ്യം സദ്ഭാവന ദിനം ആചരിക്കുന്നു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. കെ പി സി സി ആസ്ഥാനത്തും അനുസ്മരണ പരിപാടികൾ നടന്നു. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ ഘടനയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ത്യ. വികസ്വര രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് നിലവിലെ ആഗോള യാഥാർത്ഥ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ സമിതി മാറേണ്ടതുണ്ടെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി. അംഗത്വ വിപുലീകരണം വേണമെന്നും ഗ്ലോബൽ സൌത്ത് മേഖലയ്ക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ താൽക്കാലിക ചുമതലയുള്ള പ്രതിനിധി യോജന പട്ടേൽ വ്യക്തമാക്കി.
3: India's position on reforms of the Security Council are well known. We seek an expansion in both categories with greater representation for the Global South. The need for reforming the Security Council is more pronounced and pressing than ever before. Our joint endeavor must be on appropriately equipping the UNSC to address contemporary and future challenges. The world of 1945 has changed beyond recognition. UN membership has grown fourfold since then.
0: ബംഗ്ലാദേശിന്റെ പുതിയ പ്രസിഡന്റിനെ ഇന്ന് തെരഞ്ഞെടുക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5 മണിവരെ പാർലമെന്റ് മന്ദിരമായ ജാതീയ സംസദിൽ എംപിമാർ വോട്ട് രേഖപ്പെടുത്തും. 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഭരണകക്ഷിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി പ്രതിനിധിയായി മിർസ ഫക്രുൽ ഇസ്ലാം ആലംഗീറും പ്രതിപക്ഷ സഖ്യ സ്ഥാനാർത്ഥിയായി കേണൽ ഒലി അഹമ്മദും തമ്മിലാണ് പ്രധാന മത്സരം. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ സർക്കാർ ആശുപത്രിയിലേക്ക് ആവശ്യമായ മരുന്നുകളും മെഡിക്കൽ സാമഗ്രികളും കൈമാറി ഇന്ത്യ. അഫ്ഗാൻ ജനതയുമായുള്ള ദീർഘകാല ആരോഗ്യ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധികൾ നേരിടുന്ന അഫ്ഗാനിസ്ഥാന് മുൻപും ഇന്ത്യ വലിയ തോതിൽ മാനുഷിക മെഡിക്കൽ സഹായങ്ങൾ എത്തിച്ചു നൽകിയിട്ടുണ്ട്. യുക്രൈൻ തലസ്ഥാനമായ കീവിന് നേരെ റഷ്യ ഇന്നലെ രാത്രിയിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 33 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കീവിലെ 3 ജില്ലകളിലായി 12 കേന്ദ്രങ്ങളിൽ മിസൈലുകൾ പതിച്ചതായി യുക്രൈന്റെ അടിയന്തര സേവന വിഭാഗം അറിയിച്ചു. വീടുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. അതേസമയം റഷ്യയുടെ സൈനിക തന്ത്രപ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ച് യുക്രൈനും ആക്രമണങ്ങൾ ശക്തമാക്കി. ഇറാനെതിരെ പുതിയ സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് പല അവസരങ്ങളും നൽകിയിരുന്നെങ്കിലും അവർ പരാജയപ്പെട്ടതായി ട്രംപ് വ്യക്തമാക്കി. ഇറാനെ സഹായിക്കുന്ന രാജ്യങ്ങൾക്കും സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി. അതേസമയം ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ അമേരിക്ക പാലിക്കുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് തുറക്കില്ലെന്നും ഇറാനും വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. വനിതാ സിംഗിൾസിൽ പി വി സിന്ധു ചൈനയുടെ 3-ാം സീഡ് വാങ് ഷിയെ നേരിടും. പുരുഷ സിംഗിൾസിൽ ആയുഷ് ഷെട്ടി ഇന്തോനേഷ്യൻ താരത്തോട് ഏറ്റുമുട്ടും. വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപീചന്ദ് സഖ്യം ക്വാർട്ടറിൽ കടന്നു. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വിജയമോ സമനിലയോ നേടിയാൽ ഇന്ത്യയ്ക്ക് പൂളിൽ 1-ാമതെത്തി അടുത്ത റൌണ്ടിലേക്ക് നേരിട്ട് യോഗ്യത നേടാം. പുരുഷ വിഭാഗത്തിൽ ഇന്നലെ നടന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ അടുത്ത റൌണ്ടിലേക്ക് യോഗ്യത നേടി. ഉയർന്ന തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് വൈകിട്ട് വരെ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിലും മുന്നറിയിപ്പ് നൽകി. ബീച്ചുകളിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. അതേസമയം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഓണക്കാലത്ത് സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കി. ഈ മാസം 30 വരെ RPFുമായി ചേർന്ന് റെയിൽവേ പോലീസ് സംയുക്ത പരിശോധനകൾ നടത്തും. പരാതികൾ റെയിൽവേ മദത് പോർട്ടൽ നമ്പറായ 139 984200 എന്നിവയിലും അറിയിക്കാം. ഓണത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് അധിക സർവീസുകൾ നടത്തുമെന്ന് കൊച്ചി മെട്രോ റെയിൽ. ഈ മാസം 22, 24, 25 തീയതികളിൽ ഉച്ചകഴിഞ്ഞ് 3 മുതൽ തിരക്കുള്ള സമയങ്ങളിൽ അധിക സർവീസുകൾ നടത്തും. ഞായറാഴ്ച 2 ട്രെയിനുകൾ കൂടുതലായി സർവീസ് നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31-ാമത് യോഗം തമിഴ്നാട്ടിൽ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ പങ്കെടുക്കുന്നു. 4-ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് നടക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ സിംഗപ്പൂർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ ഘടനയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ത്യ. വികസ്വര രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്നും ആവശ്യം. ബംഗ്ലാദേശ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കുന്നത് 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം. കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സെൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
0: ജോളി സെൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
5: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
4: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
5: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
4: TNC അപ്ലൈ.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. August 16 മുതൽ 31 വരെ. August 23 തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: August 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. August 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
6: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
7: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
6: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
7: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
6: സകല കമ്പനിയുടെ സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
7: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
6: 2 ചോയ്സിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
7: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
6: നടത്താം.
8: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില്
0: എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
3: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാത്രം.

ഉള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റാ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെ സർവീസും സ്പെയർ പാർട്സും അവിടെ കിട്ടും. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

0: ട്രിപ്പോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

എന്ന അമൃതക്ക് സുമതളം ഈ ഞാൻ അനുദിനം അതിലൊരു ഹൃദയമണി ചലകം.

0: ചേട്ടാ മൈജിയിലേക്ക് വിടാം.
1: ഓണർ ഷോപ്പിംഗോ?
0: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങൾ മനസ്സിലും കേറി.
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: 30 crore രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
5: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
6: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
7: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.
6: അടിപൊളി കോലാഹലമായിരിക്കണം നൈന, ഇടിപൊളി സറന്നിട്ടിരിക്കണം നൈന. സ്വന്നാൽ വെട്ടത്ത് വീട് തിരുവാണിയൂര് കുറവൻമലയിലെ കുമ്പനാട്, കുമ്പനാട്ടിലെ നിന്ന് വന്താൻ തിരുമൈ സതംഗം, അഗ്നിതീർത്ഥം, രാജയോഗം, രുദ്രമഹായോഗം, ഇപ്പിടിപ്പെട്ട ഗുണങ്ങളായിരിക്കും പരദേശി നാനപ്പാ.

0: കേട്ടിട്ടുണ്ട്.
1: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
0: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം ഇന്റർ റേഡിയോ 91.2.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: ഒരു നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ് കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി. 8 റേഡിയോ 91.2.

0: പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും ബി എം ഡബ്ല്യൂ ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
4: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
3: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
6: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
5: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
6: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
5: TNC അപ്ലൈ.
7: Stay tuned, stay happy with the Radio 91.2.

0: സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
1: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
2: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
1: 45 ദിവസം
2: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
3: മൈജി ഓണം, മാസോണം, സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
4: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
5: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
6: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
0: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ, തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
0: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
0: നടത്താം.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: കണക്റ്റാകുന്നു മലയാളി, കണക്റ്റ് ആകുന്നു ലുലുവിനൊപ്പം.
4: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്റ്റ് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ട് ആയി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
5: മൈ ജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
6: 20 കാറുകൾ,
5: 25 സ്കൂട്ടറുകൾ,
6: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
5: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
6: ബമ്പർ സമ്മാനമായി BMW കാർ,
5: അങ്ങനെ 30 കോടി രൂപയുടെ
6: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എൻ റേഡിയോ 91.2 ലേക്ക്. സ്റ്റേ ട്യൂൺ 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
5: ലുലു ഹൈപ്പർമാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
6: 20 Kia Seros cars, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
5: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
6: TNC അപ്ലൈ.
7: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
8: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
9: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യയാണ്. ഞാനൊരു കഥ സൊല്ലട്ടുമാ. ഒരു ഗ്രാമത്തിൽ വൻ വൃക്ഷങ്ങളുടെ തണലിലുള്ള വലിയൊരു വീടുണ്ടായിരുന്നു. അവിടെ ഒരു അച്ഛനും മകനും താമസിച്ചിരുന്നു. മകന് ചെറുപ്പത്തിൽ സംഭവിച്ച ചില തെറ്റുകളും പരാജയങ്ങളും ഓർത്ത് അവൻ എപ്പോഴും നിരാശനായിരുന്നു. താൻ കാരണം കുടുംബത്തിന് പേരുദോഷം ഉണ്ടായി എന്ന ചിന്ത അവനെ വല്ലാതെ അലട്ടി. അതിലും കഷ്ടം, അയൽപ്പക്കത്തുള്ള ചില ആളുകൾ അവനെ വഴിയിൽ കാണുമ്പോഴൊക്കെ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇതോടെ അവൻ ആളുകളെ അഭിമുഖീകരിക്കാൻ പോലും മറന്ന് മുറിക്കുള്ളിൽ അടച്ചിരിക്കാൻ തുടങ്ങി. ഇത് കണ്ട അച്ഛൻ ഒരു ദിവസം മകനെ അടുത്തേക്ക് വിളിച്ചു. അവരുടെ വീട്ടുപറമ്പിൽ നിൽക്കുന്ന വലിയൊരു മാവിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അവിടെ വലിയൊരു ചാക്ക് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, മകനെ, ഈ മാവിൽ നിന്ന് വീഴുന്ന അഴുക്ക് പിടിച്ച ചീഞ്ഞ മാങ്ങകളെല്ലാം പെറുക്കി ഈ ചാക്കിൽ നിറയ്ക്കൂ. എന്നിട്ടത് നിന്റെ തോളിൽ ചുമന്ന് വീടിന് ചുറ്റും നടക്കൂ. മകൻ അത്ഭുതത്തോടെ അച്ഛൻ പറഞ്ഞതുപോലെ ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ ചാക്കിന് ഭാരം കൂടി. അതിൽ നിന്നും ദുർഗന്ധം വരുവാൻ തുടങ്ങി. മകൻ അത് നിലത്തിട്ട് കിതച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ, ഇനി എനിക്കിത് ചുമക്കാൻ കഴിയുകയില്ല. ഇതിന് ഭയങ്കര ഭാരമാണ്, വലിയ ദുർഗന്ധവും. അപ്പോൾ അച്ഛൻ അവൻ്റെ തോളിൽ കൈവച്ച് ശാന്തമായി പറഞ്ഞു, മകനെ, ചീഞ്ഞുപോയ ഈ മാങ്ങകൾ ചുമന്ന് നടക്കാൻ നിനക്ക് കഴിയുകയില്ലെങ്കിൽ കഴിഞ്ഞുപോയ അനാവശ്യ കാര്യങ്ങളും ആളുകളുടെ കുറ്റപ്പെടുത്തലുകളും നീ എന്തിനാണ് മനസ്സിൽ ചുമക്കുന്നത്? അച്ഛൻ്റെ ആ വാക്കുകൾ അവനെ ഒരുപാട് ചിന്തിപ്പിച്ചു. കഴിഞ്ഞുപോയ ചില ചിന്തകളും അങ്ങനെ തന്നെയാണ്. അതിനെയെല്ലാം മറികടന്ന് നമ്മൾ ജീവിക്കാൻ പഠിക്കുക തന്നെ വേണം. ഈ ഒരു ചിന്തയിൽ ഇന്നത്തെ ഗാനമഞ്ജരി ഇവിടെ തുടങ്ങുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്കായി വേഗം വേഗം വിളിച്ചോളൂ 9544470092 എന്ന നമ്പറിലേക്ക്.

0: എന്താ ചേട്ടാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
0: അതിനെന്താ, മൈ ജിന്ന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
2: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
8: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
7: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
9: ടിഎൻസി അപ്ലൈ.
10: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
11: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
12: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
10: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
7: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
13: രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
13: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
7: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
14: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഹൃദയവും ഹൃദയവും തമ്മിൽ മിണ്ടിത്തുടങ്ങിയ ആ പഴയ സ്കൂൾ കാലഘട്ട ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഒരു പാട്ടായിരുന്നു ഇതല്ലേ. വിട പറഞ്ഞു പോയ സൗഹൃദങ്ങളും ആരും അറിയാതെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ച കുഞ്ഞു പ്രേണയങ്ങളും ഒക്കെ വീണ്ടും മനസ്സിലേക്ക് ഓടിയെത്തി കാണും. അതെ, പാട്ട് കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ സ്വന്തം എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ഇനി നമുക്ക് രണ്ട് മെസ്സേജിലേക്ക് പോകാം. ഹായ്, ഞാൻ കാർത്തിക്. എനിക്ക് കരുനീലി എന്ന സോങ് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തരംഗം സൃഷ്ടിച്ച ഒരു പാട്ട് തന്നെയാണ് കരുനീലി പെണ്ണ്. എന്തായാലും നമുക്ക് കാർത്തികിന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. പൂത്തിരുവോണം എന്ന ഓണം ആൽബത്തിലെ ഒന്നാം ഓണം എന്ന് തുടങ്ങുന്ന ദാസേട്ടൻ പാടിയ ഗാനം പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് ബാബുരാജൻ ചേട്ടനാണ് കൊല്ലത്തേന്നും. ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം.

0: വാഹനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
3: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: അങ്ങനെ രണ്ട് അതിമനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും മടങ്ങിയെത്തിയിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പിഹും ഗാനമഞ്ജരിയാണ്. ദേ നമ്മൾ ഫസ്റ്റ് ഇൻട്രോ പറഞ്ഞപ്പോൾ തന്നെ മറ്റൊരാൾ കൂടി വിളിക്കുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് നമുക്ക് നേരെ അങ്ങ് പോകാം കേട്ടോ. ഹലോ, നമസ്കാരം പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്? അജിച്ചേട്ടാ, എന്ത് ചെയ്യുന്നു ഇപ്പം? ഇന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞല്ലേ?
2: അപ്പൊ
1: വീട്ടിൽ വന്നിങ്ങനെ ഇരിക്കുന്നു അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് അജിച്ചേട്ടന് വേണ്ടിട്ട് വെച്ച് തരേണ്ടത്? ഉണ്ടല്ലോ ഈ ഒരു പാട്ട് വെച്ച് തരാം കേട്ടോ. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
2: ഹലോ,
1: പറഞ്ഞോളൂ.
2: ഉടിപ്പുക്കൾ വാടിയാലെന്റെ ഓമന എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ,
1: ഈ ഒരു പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ചേട്ടാ ചോദിക്കുന്നത്?
2: അത് ചേട്ടൻ, ഞാൻ എന്റെ ഒരു ഓണപ്പാട്ടുകൾ കേട്ടുകൊണ്ടിരുന്ന പണ്ട് ദാസേട്ടന്റെ ആവണിപ്പൂക്കൾ കേട്ടപ്പോ.
1: അപ്പൊ പെട്ടെന്ന് ആ ഒരു പഴയ ഓർമ്മകളിലേക്കൊക്കെ പോയതാണ്, അങ്ങനെ ചോദിച്ചതാണല്ലേ.
2: അങ്ങനെ കിടന്നപ്പം പരിശീലി നേരത്തെ പറഞ്ഞപ്പോ ഈ പഴയ കാലത്തൊക്കെ പറ്റി പറഞ്ഞില്ലേ?
1: ആ, അപ്പൊ എന്തായാലും നമുക്ക് കേട്ട് കളയാട്ടോ. ഓക്കെ ഏട്ടാ, ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ് ഐശ്വര്യ, ഗുഡ് ഈവനിങ്. എനിക്ക് വിസ്മയത്തുമ്പത്ത് എന്ന സിനിമയിലെ കൊഞ്ചി കൊഞ്ചി വിളിക്കുന്ന എന്ന പാട്ട് വെച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് പാവുമ്പയിൽ നിന്നും സൽമാനാണ് കേട്ടോ. സൽമാൻ ചോദിച്ചിരിക്കുന്ന ഈ ഒരു പാട്ട് കൈതപ്രത്തിന്റെ വരികളിൽ ദാസേട്ടൻ പാടി ബ്യൂട്ടിഫുൾ ആക്കിയ ഒരു പാട്ട് തന്നെയാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഈ ഒരു പാട്ട് കേട്ട് കളയാം. ഇതുപോലെ നിങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്കായിട്ട് വേഗം വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ 9444700912 എന്ന നമ്പറിലേക്ക്. ഈ ഒരു സെയിം നമ്പറിലേക്ക് വാട്സപ്പും ആക്റ്റീവ് ആണ്, വേഗം തന്നെ മെസ്സേജ് ഇട്ടോളൂ കേട്ടോ.

0: തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോള് അങ്ങ് നടത്താം.
0: എടി മിടുക്കി.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: കീർത്തന ഹൈപവർ വാക്സിൻ സെന്റർ കൂടുതൽ മികവോടെ 10 വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷും ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പദാരം.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: കണക്ട് ആയോ?
1: ഏ ആയിട്ടില്ല, വെയിറ്റ്, കണക്ട് ആകുന്നു. മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
0: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്ടിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്ടിനൊപ്പം സ്മാർട്ട് ആയി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
3: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
2: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാ.
4: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെറ്റിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
7: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻറേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
8: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
9: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
8: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
9: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
10: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
11: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെ സർവീസും സ്പെയർ പാർട്സും അവിടെ കിട്ടും. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
12: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
13: രണ്ടും ഒരുമിച്ചായാലോ?
12: ഒരുമിച്ച് കിട്ടാനോ?
13: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
12: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
14: ചേട്ടാ, മൈജിയിലേക്ക് വിടാം.
15: ഓണ ഷോപ്പിംഗോ?
14: ആ, ഓഫറിനേക്കാൾ സമ്മാനങ്ങളെ മനസ്സിലും കേറി. കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 1 ലക്ഷം വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
16: മൈജി ഓണം, മാസ ഓണം, സീസൺ 4 ഓണം
17: സ്വന്തം. അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളെല്ലാം കേട്ടുകൊണ്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് പ്രിയ ശ്രോതാക്കൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുകളാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് നിങ്ങൾക്കായിട്ട്. അപ്പൊ വേഗം വേഗം പ്രിയമുള്ള പാട്ടുകൾക്കായിട്ട് വിളിച്ചോളൂ 954-7000-912 എന്ന നമ്പറിലേക്ക്. അപ്പോഴേക്ക് നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ് ഈശ്വര ചേച്ചി, മണപ്പള്ളിയിൽ നിന്ന് മാളുവാണ്. എനിക്ക് രാപ്പകർ എന്ന മൂവിയിലെ അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്ന പാട്ടെന്ന് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മാളു, എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടി ചേർന്നുണ്ട്, ആർക്കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
18: ഹലോ, ഞാനാണ് മിനി.
17: മിനി ചേച്ചി, എവിടുന്നാണ് വിളിക്കുന്നത്?
18: യു പി എസ് കമ്പനി
17: എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അവിടെ എല്ലാവരും ഉണ്ടോ?
18: എല്ലാവരും.
17: ഓക്കെ, അപ്പൊ നമ്മുടെ റേഡിയോ കേട്ടോണ്ടിരിക്കുകയാണോ? സ്ഥിര ശ്രോതാക്കളാണോ? ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
18: നമ്മൾ സിനിമയ്ക്കകത്ത് ഞങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടിട്ട് എന്നെ അമ്മയെ ഒന്ന് കാണാനെന്നുള്ള പാട്ടുണ്ടല്ലോ.
17: ഓക്കെ, ആ ഒരു പാട്ട് കേൾക്കാട്ടോ. സെൽവി. ഓക്കെ, നല്ല സെൽവി അമ്മയ്ക്ക് വേണ്ടിട്ട് നമുക്ക് നല്ലൊരു പാട്ട് തന്നെ കേൾക്കാട്ടോ. ഓക്കെ, വിളിച്ചത് വളരെയധികം സന്തോഷം. അപ്പൊ അവിടെ എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നോ? ഓണം ഒക്കെ എവിടെ വരെ എത്തി?
18: എത്താറായി.
17: അപ്പൊ അടിച്ചു പൊളിക്കൂ കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ കേട്ടോ. ഈ രണ്ടു പാട്ടും അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. എന്തായാലും അമ്മമാരെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം. പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് കേട്ടോ.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: അമ്മയുടെ വറ്റാത്ത സ്നേഹവും കരുതലും നിറഞ്ഞ മനസ്സ് നിറയ്ക്കുന്ന രണ്ട് മനോഹര ഗാനങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹൂം ഗാനമഞ്ജരിയാണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജ ഐശ്വര്യയും. ലോകത്തിൽ എവിടെ പോയാലും എത്ര വലുതായാലും അമ്മ തരുന്ന ആ സ്നേഹത്തോളം വരില്ല മറ്റൊന്നുമില്ലേ. നമ്മൾ തളരുമ്പോൾ ചേർത്ത് പിടിക്കുന്ന, നമ്മൾ ഭക്ഷണം കഴിച്ചു എന്ന് 100 വട്ടം തിരക്കുന്ന ആ നല്ല മനസ്സുകളെ വീണ്ടും ഓർമ്മിപ്പിച്ച രണ്ട് പാട്ടുകളായിരുന്നു ഇത്. തിരക്കുകൾക്കിടയിൽ പലപ്പോഴും അമ്മയുടെ സ്നേഹം തുറന്നു പറയാൻ നമ്മൾ മറന്നു പോകാറുണ്ട്. ഈ പാട്ടുകൾ കേട്ടപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നിങ്ങളുടെ അമ്മമാരെ കുറിച്ചിട്ടുള്ള ഓർമ്മകളും ഓടിയെത്തിയിട്ടും ഉണ്ടാകും. ഇതുപോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് പാട്ടുകളൊക്കെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. 9544700092 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടതും മെസ്സേജ് അയക്കേണ്ടതും കേട്ടോ. അപ്പോ വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. ഇനി നമുക്ക് നേരെ മറ്റൊരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? വിജയ ചേട്ടാ, പറഞ്ഞോളൂ, ഇന്ന് ഏത് പാട്ടാണ് ചേട്ടന് വെച്ച് തരേണ്ടത്? ഓക്കെ, സെറ്റ്. ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ. ആർക്ക്
2: വേണ്ടിട്ടാണ്?
1: ഓക്കെ, നമ്മുടെ കടയിലിരിക്കുന്ന ഒരാളാണല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും സനൽ ചേട്ടന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ ചേട്ടാ,
3: ഇനി മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഗുഡ് ഈവനിങ് ഐശ്വര്യ, എനിക്ക് പൊന്നോണ തരംഗണി എന്ന ആൽബത്തിലെ ദാസേട്ടൻ പാടിയ ആവണിക്കാറ്റ് കുണുങ്ങി കുണുങ്ങി വന്നു എന്ന സോങ് ഒന്ന് കേൾപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് ശൈല അമ്മയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ശൈലയമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. ഈ രണ്ട് പാട്ടുകളും വിജയൻ ചേട്ടന്റെ പാട്ടും ശൈലയമ്മയുടെ പാട്ടും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയത്.

0: ചേട്ടാ മൈജിയിലേക്ക് വിടാം.
1: ഓണർ ഷോപ്പിംഗോ?
0: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. August 16 മുതൽ 31 വരെ. August 23 തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: August 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. August 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
6: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
7: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
8: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
9: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ August 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
10: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
11: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
10: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
11: TNC apply.
12: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
13: രണ്ടും ഒരുമിച്ചായാലോ?
12: ഒരുമിച്ച് കിട്ടാനോ?
13: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
12: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
14: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
15: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
16: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഹലോ, ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ, ഇത് ആരാണ് സംസാരിക്കുന്നത്? മനസ്സിലായി കൊച്ചുപടിയൻ ചേട്ടാ, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടല്ലേ. അപ്പൊ ഇന്നത്തെ ലോട്ടറി ഒക്കെ വിറ്റ് പോയോ? ഒരുപാട് അപ്പൊ എന്തായാലും കിട്ടിയല്ലോ, സന്തോഷമായോ? ദേവുട ദേവുട ഇട്ട് തരാലോ. ആ, അടിപൊളിയാണ്. അപ്പോ അടിസഖ്യം, നമുക്ക് ഡാൻസ് ഒക്കെ കളിക്കാം അല്ലേ?
2: ഓക്കെ,
1: ചേട്ടന് വേണ്ടിട്ട് ദേവുട ദേവുട എന്ന പാട്ട് നമുക്ക് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് ചേച്ചി, ഗുഡ് ഈവനിങ്, ഹൗ ആർ യു, ഹോപ്പ് യു ആർ ഫൈൻ. എനിക്ക് സ്വപ്ന സഞ്ചാരി മൂവിയിലെ സോങ് ഇട്ട് തരുവോന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സ്വപ്ന സഞ്ചാരിയിലെ ഏത് പാട്ടാണെന്നും പറഞ്ഞിട്ടില്ല, ആരാണ് മെസ്സേജ് അയച്ചതെന്നും പറഞ്ഞിട്ടില്ല. എന്നാലും സാരമില്ല, ഇനി നമുക്ക് മെസ്സേജ് അയക്കുമ്പോ ആളുടെ പേര് കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. ഞാനിവിടെ നല്ല സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. അപ്പൊ ഈ ഒരു മെസ്സേജ് അയച്ച ആളും ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നു എന്ന് ഞാനും വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിലെ സ്വന്തം മൈജി.
3: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങി കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
5: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: അങ്ങനെ ഈ ഒരു വൈകുന്നേരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളെല്ലാം കേട്ടുകൊണ്ട് നമ്മൾ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം.

0: ചേർന്നുണ്ട്. ആ ഒരു കോളിലേക്കൂടെ പോകാം അല്ലേ?
1: ഹലോ, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
2: ഹലോ
1: ഹലോ, നമ്മുടെ റേഡിയോ എടുത്തു ചെറുതായിട്ടൊന്ന് മാറി നിൽക്കുമോ? ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
2: ഓക്കെ,
1: സിന്ധു അമ്മ, എന്താണ് വിശേഷം ഉള്ളത്? കേറുന്നില്ല, അതെന്ത് പറ്റി? അതുകൊണ്ട് എന്നിട്ടാണ് ഓണം ഇതുവരെ വീട്ടിൽ വന്നില്ലെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ആള്
2: തന്നെയാണല്ലേ?
1: അല്ല, സ്വാതി ഇവിടേക്ക് തന്നെ ഉണ്ട് കേട്ടോ. ഓണത്തിന്റെ പ്രോഗ്രാമിന്റെ തിരക്കിലാണ് എല്ലാവരും.
2: പിന്നെ എനിക്ക് വേഷത്തിലെ ഒരു പാട്ട് വേണം.
1: വേഷങ്ങൾ ജന്മങ്ങൾ ആ ഒരു പാട്ട് തന്നെയാണോ? നല്ല അർത്ഥമുള്ള ഒരു പാട്ടാണല്ലേ? എനിക്കും ഭയങ്കര ഇഷ്ടമാണ്.
2: ഞങ്ങക്ക് നാളെ ഹോസ്പിറ്റലിൽ പരിപാടിയാണ്. ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്.
1: ഓണ പ്രോഗ്രാമും നാളെയാണല്ലേ?
2: ഓണ പ്രോഗ്രാം നാളെ.
1: അപ്പോ സ്പെഷ്യൽ ആയിട്ട് ഡാൻസോ പാട്ടോ വല്ലതും ഉണ്ടോ?
2: ഞങ്ങളുടെ തിരുവാതിര ഉണ്ട്.
1: ആഹാ, സെറ്റ്
2: പരിപാടിയൊക്കെ ഉണ്ട്.
1: പഠിച്ചു പൊളിക്കും കേട്ടോ. നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം. വിളിച്ചതിൽ വളരെയധികം സന്തോഷം കേട്ടോ. ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയും.

0: വാഹനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: അല്ലേ, താനെന്ത് കേടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
2: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ജോയിസിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
2: എടി മിടുക്കി.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: കണക്റ്റാകുന്നു മലയാളി, കണക്റ്റാകുന്നു ലുലുവിനൊപ്പം.
6: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ടായി കണക്റ്റാകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സീറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
7: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
9: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
10: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശയാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
9: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
10: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
3: ഓഫർ കണ്ടിട്ട്
2: ഡിസ്കൗണ്ട് ഉണ്ടാ?
3: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
2: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി. ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ്റെ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
4: യെസ്, വൺസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2. രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജെ ഐശ്വര്യയാണ്. ഗൈസ്, നമ്മൾക്കൊപ്പം ഒരാൾ കൂടി ചേരുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് പോയിട്ട് വരാം അല്ലേ. ഹലോ, ഗുഡ് ഈവനിംഗ്. പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? അതെയല്ലോ, ഐശ്വര്യയാണ്. ഇതാരാണ് സംസാരിക്കുന്നത്? ആണോ, ഇതാരാണ്? സജന ചേച്ചി. എന്തൊക്കെയാണ് വിശേഷം? ഞാൻ തുണി നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ ഓണം എവിടെ വരെ ആയി? ഏത് പാട്ടാണ് വേണ്ടത്? ഒപ്പന പാട്ടോ? വെച്ച് തരാം. ഈ ഒരു പാട്ട് ആർക്കേലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
5: പ്രത്യേകിച്ച് ഐശ്വര്യ കുട്ടിക്കും.
4: എനിക്ക് വയ്യ. അപ്പൊ നമുക്ക് കേൾക്കാം, ഒരുമിച്ച് കേൾക്കാം കേട്ടോ. വിളിച്ച വളരെയധികം സന്തോഷം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാം കേട്ടോ. ഓക്കെ. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് മോളെ, ഞാൻ ശശിധരൻ പിള്ളയാണ് ഓച്ചിറയിൽ നിന്നും. എനിക്ക് പാർത്ഥൻ കണ്ട പരലോകം എന്ന സിനിമയിലെ പാട്ട് വെച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ആ ഒരു പാട്ട് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30-ാം വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
4: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെ സർവീസും സ്പെയർ പാർട്സും അവിടെ കിട്ടും. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്.
6: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
8: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
9: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
10: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
11: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

യെസ് ഗൈസ്, അഗൈൻ ബാക്ക് ടു ഇൻ ദ റേഡിയോ 91.2. രശ്മി ഹാപ്പി ഹൂം ഗാനം അഞ്ചരയാണ്. അപ്പോൾ ദേ സമയം കൃത്യം 6 മണി ആയിരിക്കുകയാണ്. നമുക്ക് ടാറ്റ ബൈ ബൈ സി യു പറയാനുള്ള നേരമായിരിക്കുകയാണ്. ഇത്രയും നേരം 4 മണി മുതൽ 6 മണി വരെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നതും പാട്ടുകളൊക്കെ വെച്ച് തന്നതും നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യയായിരുന്നു. വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ഇൻ ദ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

മണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരുമിച്ച് നിൽക്കാനുള്ള കഴിവാണ് ദക്ഷിണമേഖലയുടെ കരുത്തെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ദക്ഷിണമേഖലാ കൌൺസിലിന്റെ 31-ാമത് യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. കൊതുകുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനും പകർച്ചവ്യാധികൾ തടയുന്നതിനും സമൂഹത്തിന്റെ പൂർണ്ണ പങ്കാളിത്തവും ജാഗ്രതയും അനിവാര്യമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്തെ 50 ബഡ്സ് സ്കൂളുകളെ മോഡൽ സ്കൂളുകളായി ഉയർത്തുമെന്ന് മന്ത്രി കെ എം ഷാജി. വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം ട്രേഡ് ഫെയർ നാളെ മുതൽ തിരുവനന്തപുരം കനകക്കുന്നിൽ മന്ത്രി പി സി വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്യും. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പേര് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ. FIH ഹോക്കി ലോകകപ്പ് വനിതാ മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണമേഖലാ കൌൺസിലിന്റെ 31-ാമത് യോഗം ചെന്നൈയ്ക്ക് സമീപം കോവളത്ത് നടന്നു. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും തെലങ്കാന ഉപമുഖ്യമന്ത്രി, പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ എന്നിവരും പങ്കെടുത്തു. പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ളവ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കാനുള്ള കഴിവാണ് ദക്ഷിണമേഖലയുടെ കരുത്തെന്ന് യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. മുല്ലപ്പെരിയാറിൽ നിർമ്മിക്കുന്ന പുതിയ അണക്കെട്ടിൽ നിന്നുള്ള മുഴുവൻ വെള്ളവും തമിഴ്നാടിന് നൽകാം.

0: പങ്കാളിത്തവും ജാഗ്രതയും അനിവാര്യമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ലോക കൊതുക് ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി സംസ്ഥാനത്തെ 50 ബഡ്സ് സ്കൂളുകളെ മോഡൽ ബഡ്സ് സ്കൂളുകളായി ഉയർത്തുമെന്ന് മന്ത്രി കെ എം ഷാജി. ഇവിടങ്ങളിൽ മെച്ചപ്പെട്ട സൌകര്യങ്ങൾ ഒരുക്കുമെന്നും ഇതിനായുള്ള പട്ടിക തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരു സാംസ്കാരിക കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ബഡ്സ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൌണ്ടിലെ ഓണം മെഗാ ട്രേഡ് ഫെയറിലേക്ക് സൌജന്യ യാത്രയ്ക്കായി സജ്ജീകരിച്ചിരിക്കുന്ന 2 കെഎസ്ആർടിസി ലോ ഫ്ലോർ എസി ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഈ മാസം 25 വരെയാണ് സർവീസ്. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായ ട്രേഡ് ഫെയറിന്റെയും എക്സിബിഷന്റെയും ഉദ്ഘാടനം തിരുവനന്തപുരം കനകക്കുന്നിൽ നാളെ മന്ത്രി പി സി വിഷ്ണുനാഥ് നിർവഹിക്കും. ഈ മാസം 30 വരെ നടക്കുന്ന ട്രേഡ് ഫെയറിൽ 100 സ്റ്റാളുകളാണ് ഉള്ളത്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. തീരദേശ മേഖലയിലെ കുടുംബങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിനായുള്ള സമ്പാദ്യ സമാശ്വാസ പദ്ധതിയുടെ 2 ഗഡുവായ 20 കോടി രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവിറങ്ങി. പദ്ധതിക്കായി നടപ്പ് വർഷം 62.463 കോടി രൂപയുടെ ഭരണാനുമതിയാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. കേന്ദ്രവിഹിതമായ 10 കോടിയും സംസ്ഥാന വിഹിതമായ 10 കോടിയും ചേർത്ത് ആകെ 20 കോടി രൂപയാണ് ഇപ്പോൾ വിനിയോഗിക്കുന്നത്. 3 ഗഡു അടുത്ത മാസം അനുവദിക്കും. ഓണക്കാല വിളവെടുപ്പ് സജീവമായതോടെ സംസ്ഥാനത്ത് ഏത്തക്കായയുടെ വിലയിൽ വലിയ വർധനയാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കായ 60 രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ കർഷകർക്ക് ലഭിക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
1: തമിഴ്നാട്ടിൽ നിന്നുള്ള വരവ് കുറഞ്ഞതും ഇടുക്കി വയനാട് ജില്ലകളിലെ ഉൽപാദനത്തിലുണ്ടായ ഇടിവും വിപണിയിൽ ഏത്തക്കായ്ക്ക് ക്ഷാമമുണ്ടാക്കി. ലഭ്യത കുറഞ്ഞതോടെ കഴിഞ്ഞ 12 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വിലയാണ് കർഷകർക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഒരാഴ്ചയ്ക്കിടെ വില ഇരട്ടിയോളം വർദ്ധിച്ച് കമ്പോളത്തിൽ ഏത്തക്കായ്ക്കും പഴത്തിനും 80 രൂപയ്ക്ക് മുകളിലായി. കർഷകരിൽ നിന്ന് മൊത്തവ്യാപാരികൾ 60 മുതൽ 70 രൂപ നിരക്കിലാണ് നിലവിൽ ഏത്തക്കായ സംഭരിക്കുന്നത്.
0: കൊല്ലം നഗരത്തിൽ നടപ്പാക്കുന്ന വിവിധ വിനോദസഞ്ചാര കേന്ദ്ര വികസന പദ്ധതികളുടെ പുരോഗതി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വിലയിരുത്തി. അഷ്ടമുടി ജൈവ വൈവിധ്യ മേഖലയുമായി ബന്ധപ്പെട്ട നിർമ്മാണ മേഖലകൾ അദ്ദേഹം സന്ദർശിച്ചു. പുനർജനി സാംസ്കാരിക കേന്ദ്രം, ജൈവ വൈവിധ്യ പൈതൃക മേഖല, കുട്ടികളുടെ പാർക്ക് എന്നിവയുടെ നിർമ്മാണ പുരോഗതിയും കേന്ദ്ര സഹമന്ത്രി വിലയിരുത്തി. ശിവഗിരി സർക്കിട്ടുമായും ശാന്തിഗിരി ആശ്രമത്തിന്റെ പ്രസാദ് പദ്ധതിയുമായും ബന്ധപ്പെട്ട അവലോകന യോഗവും നടന്നു. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പേര് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ. ഇതിനായി സംസ്ഥാന സർക്കാരിന്റെ തത്വത്തിലുള്ള അംഗീകാരം തേടി കെഎംആർഎൽ സർക്കാരിന് ശുപാർശ സമർപ്പിച്ചു. കൊച്ചിയിലെ മെട്രോ സർവീസുകൾക്ക് പുറമെ സംസ്ഥാനത്തൊട്ടാകെയുള്ള നഗരഗതാഗത പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും ലക്ഷ്യമിട്ടാണ് ശുപാർശ സമർപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കുടുംബശ്രീ മുഖേന ഉപജീവന പദ്ധതി പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ച തുകയുടെ വിതരണോദ്ഘാടനം നാളെ മന്ത്രി ടി സിദ്ദിഖ് നിർവഹിക്കും. ദുരന്തത്തിൽ ഉപജീവനമാർഗ്ഗം നഷ്ടപ്പെട്ട 150 കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം വിതരണം ചെയ്യും. മൈക്രോ പ്ലാൻ പദ്ധതിയിൽ മേഖലയിലെ 433 കുടുംബങ്ങൾക്കാണ് സാമ്പത്തിക പിന്തുണ നൽകുന്നത്. പക്ഷാഘാത ചികിത്സയ്ക്ക് ശേഷം പഴയ ജീവിത രീതിയിലേക്ക് തിരിച്ചുപോകാൻ സഹായിക്കുന്ന മാറ്റത്തിന് വഴിതുറന്ന് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. ശ്രീചിത്ര വികസിപ്പിച്ച എക്സ്റ്റെന്റ് വാണിജ്യാടിസ്ഥാനത്തിൽ വിപണിയിലെത്തിക്കാൻ ഒരുങ്ങുകയാണ്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: പക്ഷാഘാത ചികിത്സയ്ക്ക് ശേഷമുള്ള റീഹാബിലിറ്റേഷൻ ഘട്ടത്തിൽ വിർച്വൽ ലോകം സൃഷ്ടിച്ച് രോഗികളെ മടുപ്പില്ലാത്ത രീതിയിൽ വ്യായാമം ചെയ്യിക്കാനും പഴയ ജീവിത രീതികളിലേക്ക് തിരിച്ചുകൊണ്ടുവരാനും പ്രായോഗിക പിന്തുണ നൽകുന്നതാണ് മെഡിക്കൽ ഉപകരണമായ എക്സ്റ്റെന്റ്. 18 വ്യത്യസ്ത ഫിസിയോതെറാപ്പി വ്യായാമങ്ങൾക്ക് പുറമെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ക്ലിനിക്കൽ ട്രയൽ ഘട്ടത്തിലുള്ള എക്സ്റ്റെന്റ് ഉടൻ വാണിജ്യാടിസ്ഥാനത്തിൽ പുറത്തിറക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: നെതർലാൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലണ്ടിനെ നേരിടുന്നു. വിജയമോ സമനിലയോ നേടിയാൽ ഇന്ത്യയ്ക്ക് പൂളിൽ ഒന്നാമതെത്തി അടുത്ത റൌണ്ടിലേക്ക് നേരിട്ട് യോഗ്യത നേടാം. പുരുഷ വിഭാഗത്തിൽ ഇന്നലെ നടന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ അടുത്ത റൌണ്ടിലേക്ക് യോഗ്യത നേടി. നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. മറ്റന്നാൾ പുന്നമട കായലിൽ നടക്കുന്ന 72 നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റന്നാൾ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല.

മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 10,000 പിന്നിട്ടു. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനകളിൽ 74 പേർ കൂടി അറസ്റ്റിലായതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 10,015 ആകെ 9,280 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ദൈവശതകത്തിന്റെ കൊങ്കണി പരിഭാഷ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർക്ക് കൈമാറി. കൊങ്കണി അംഗീകാര ദിനത്തോടനുബന്ധിച്ച് ലോക്ഭവനിൽ നടന്ന ചടങ്ങിലാണ് പരിഭാഷയുടെ പ്രതി കൈമാറിയത്. ദൈവശതകം കൊങ്കണി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ കവി ആർ എസ് ഭാസ്കർ ചടങ്ങിൽ പരിഭാഷ അവതരിപ്പിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരുമിച്ച് നിൽക്കാനുള്ള കഴിവാണ് ദക്ഷിണ മേഖലയുടെ കരുത്തെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ദക്ഷിണമേഖലാ കൌൺസിലിന്റെ 31-ാമത് യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. കൊതുകുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനും പകർച്ചവ്യാധികൾ തടയുന്നതിനും സമൂഹത്തിന്റെ പൂർണ്ണ പങ്കാളിത്തവും ജാഗ്രതയും അനിവാര്യമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്തെ 50 ബഡ്സ് സ്കൂളുകളെ മോഡൽ സ്കൂളുകളായി ഉയർത്തുമെന്ന് മന്ത്രി കെ എം ഷാജി. വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം ട്രേഡ് ഫെയർ നാളെ മുതൽ തിരുവനന്തപുരം കനകക്കുന്നിൽ മന്ത്രി പി സി വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്യും. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പേര് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ. FIH ഹോക്കി ലോകകപ്പ് വനിതാ മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
2: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
3: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
8: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
9: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
8: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
9: ടിഎൻസി അപ്ലൈ.
10: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
11: രണ്ടും ഒരുമിച്ചായാലോ?
10: ഒരുമിച്ച് കിട്ടാനോ?
11: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
10: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: 30 crore രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. August 16 മുതൽ 31 വരെ. August 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
3: August 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്ത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. August 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
4: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
5: കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

0: ഈ ഓണത്തിന് മൈ ജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: അല്ലേ, താൻ എന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നെ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
2: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
2: എടി മിടുക്കി.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
6: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാസെറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
7: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
8: ത്രില്ലടിപ്പിക്കുന്ന ഓണ ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
9: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
8: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
9: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
10: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്. ഇത് എന്റെ റേഡിയോ 91.2.

0: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
1: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
0: 45 ദിവസം
1: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈജി ഓണം മാസോണം സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ. ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
6: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
7: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
6: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
7: TNC അപ്ലൈ.

0: വാഹനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
3: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്താ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
1: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
4: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ NT Radio 91.2.

0: മനസ്സിലും കേറി
1: കാറും സ്കൂട്ടറും ബി എം ഡബ്ല്യൂ ഒക്കെ ഉണ്ടെന്ന് കേട്ട് 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട് എനിക്ക് ഒന്ന് പോകണം.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫാസ് അപ് ടു 60% ഓഫ് കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം ഇന്റർ റേഡിയോ 91.2.

0: സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: റേഡിയോ 91.2.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: TNC അപ്ലൈ.
2: എന്താ ചേട്ടാ ഒരു വിഷമം?
3: ഈ ഓണത്തിന് TV ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
2: അതിനെന്താ, മൈജിന്ന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്. ഒപ്പം 100 പേർക്ക് 1 ലക്ഷം വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും.
4: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
4: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
3: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
4: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
3: TNC Apply.

0: 30 crore രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
2: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 lakh രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: Stay tuned, stay happy with the Radio 91.2.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടാ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
5: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
4: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
5: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
4: TNC apply.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. പക്വത എന്ന് നാം വിശേഷിപ്പിക്കുന്നത് ചിലപ്പോഴൊക്കെ നിസ്സഹായതയാണ്. കാരണം ചില കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്തതിൻ്റെ നിസ്സഹായത, ചില കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന തിരിച്ചറിവിൻ്റെ നിസ്സഹായത, ഇതിനൊക്കെയാണ് നാം പക്വത എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ പക്വതയാർജിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ചിലർക്ക് വായനയാണെങ്കിൽ, ചിലർക്ക് തിരിച്ചറിവാണെങ്കിൽ, ചിലർക്ക് പ്രായവും വയസ്സും കാലവുമൊക്കെയാണ്. ഇങ്ങനെ നാം പക്വതയുള്ളവരാകുമ്പോൾ നാം പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ചില പ്രവൃത്തികളെ ഓർത്ത് ചിലപ്പോഴൊക്കെ ജാളിത തോന്നാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ തർക്കിച്ചും വായിച്ചും ജയിക്കുന്നതിനേക്കാൾ നിശബ്ദതയാണ് നല്ലതെന്ന് നമ്മളോട് പറയുന്നത് പക്വതയാണ്. ചിലരൊക്കെ ചില വേദികളിൽ, ചില സന്ദർഭങ്ങളിൽ, ചില കുടുംബ ചർച്ചകളിൽ വല്ലാതെ വാദിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ, ഇതിപ്പോ സംസാരിക്കേണ്ടതായിരുന്നില്ല, ഇങ്ങനെയായിരുന്നില്ല ഇത് പറയേണ്ടിയിരുന്നത്, നിശബ്ദതയായിരുന്നു ഇവിടെ നല്ലത്, മൗനമായിരുന്നു നമുക്ക് നല്ലത്. ഇതൊക്കെ പക്വതയുടെ ലക്ഷണങ്ങളാണ്. ഒരു കാലത്ത് നാം തിരിച്ചറിയാതെ പോയതും ഇതേ പക്വത തന്നെയാണ്. ഇന്ന് പലരും ശബ്ദമുണ്ടാക്കുന്നത് പോലെ, വാദിച്ച് ജയിക്കാൻ ശ്രമിക്കുന്നത് പോലെ, എന്റെ പാർട്ടിയാണ്, എന്റെ ജാതിയാണ്, എന്റെ ചിന്തയാണ്, എന്റെ കുടുംബമാണ്, എന്റെ സൗന്ദര്യമാണ് എന്നൊക്കെ പറയുന്ന നാം വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈ വാദപ്രതിവാദങ്ങളൊക്കെ. ആ വാദങ്ങൾ വല്ലാതെ വ്യാഖ്യാനിച്ച് തളരുന്നതിനേക്കാൾ നല്ലത് മൗനമായിരുന്നു എന്ന് ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പക്വതയുടെ ലക്ഷണമാണ്. അത്തരം പക്വതയും ചിലപ്പോഴൊക്കെ നമുക്ക് ജീവിതത്തിൽ ആവശ്യമാണ്. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
4: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
3: 20 കിയ സീറോ സ്കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
4: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
3: ടിഎൻസി അപ്ലൈ.
5: Stay tuned, stay happy with the Radio 91.2.

0: വാഹനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
3: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
1: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
4: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: ചേട്ടാ മൈനിയിലേക്ക് വിടാം.
1: ഓണർ ഷോപ്പിയോ?
0: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: അല്ലേ, താനെന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
3: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
4: അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ ചെന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോള് അങ്ങ് നടത്താം.
3: എടി മിടുക്കി.
5: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എൻ റേഡിയോ 91.2 ലേക്ക്. സ്റ്റേ ട്യൂൺ 91.2.

0: ാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻതെരുവ്, കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: ഒരു നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: എന്താ ചേട്ടാ ഒരു വിഷമം?
3: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
2: അതിനെന്താ, മൈജിന്ന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോക്കോ സി എം ഐ ഉണ്ട്, ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
4: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

കുട്ടികളക്കരമുത്തു കണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് വലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ചാകര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃത്തി കാരിത്തക്കിളി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കരമുത്തു കണക്കൊരു

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264316. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.